കോളേജിലേക്ക് നമ്മുടെ ഒരൊറ്റ പരിപാടി നടത്താൻ അമ്മമാരെ സമ്മതിച്ചിട്ടില്ല. ഇത്തവണ അവരുടെ ഒരൊറ്റ പരിപാടി നടത്താൻ നമ്മളും സമ്മതിക്കരുത്. നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്ന പറയുന്ന വല്ല അർത്ഥമുണ്ടോ?

ഹായ്, ഞാൻ ഹിഷാം അബ്ദുൽ വഹാബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ കൃഷ്ണപ്രിയ ശ്രീജിത്ത്.
1: എന്റെ പേര് അർച്ചന.
2: ഞാൻ ദർശന.
0: അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഇപ്പൊ എത്തിയിരിക്കുന്നത് കുറച്ച് ഓണപ്പാട്ടുകളായിട്ടാണ്. ഓണക്കാലം ആയതുകൊണ്ട് കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോ എല്ലാരും നിങ്ങളുടെ പാട്ട് കേൾക്കണം, ആസ്വദിക്കണം. അപ്പൊ ആദ്യത്തെ പാട്ട് പാടുന്നത് അർച്ചനയാണ്. അർച്ചന പാടാൻ പോണ പാട്ട് വിഷുക്കണി എന്ന് പറഞ്ഞ സിനിമയിലെ സലീൽ ചൗധരി സാർ സംഗീതം ചെയ്ത്, ശ്രീകുമാരൻ തമ്പി സാർ ഗാനം രചിച്ച്, KG യേശുദാസ് പാടിയ പൂവിളി പൂവിളി എന്ന് പറയുന്ന ഗാനമാണ്. അപ്പൊ നമുക്ക് അർച്ചനയുടെ പാട്ട് കേൾക്കാം ആദ്യം.

അപ്പൊ എന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ദർശനയുടെ ഒരു പാട്ട് കേട്ടാലോ. ശ്രീകുമാരൻ തമ്പി സർ എഴുതിയ, എം കെ അർജുനൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത, വാണി മാം ആലപിച്ച തിരുവോണ പുലരിതൻ എന്ന പാട്ടാണ് ദർശന നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്.

അപ്പൊ എന്റെ അർച്ചനയുടെ പാട്ടൊക്കെ കേട്ടല്ലോ, ഇനി നമുക്ക് കൃഷ്ണപ്രിയയുടെ പാട്ട് കേൾക്കാം. ഉത്സവ ഗാനങ്ങൾ എന്ന ആൽബത്തിലെ രവീന്ദ്രമാഷ് സംഗീതം ചെയ്ത ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉത്രാട പൂനിലാവേ എന്ന പാട്ടാണ് കൃഷ്ണപ്രിയ അടുത്തതായി പാടാൻ പോകുന്നത്.

അപ്പൊ എല്ലാരും ഞങ്ങളുടെ ഓരോ പാട്ട് വീതം കേട്ടു. അപ്പൊ ഇനി ഞങ്ങള് ഒരുമിച്ചൊരു പാട്ട് പാടാൻ പോവാണ്. എല്ലാവർക്കും അറിയാവുന്ന പറനിറയെ പൊന്നിളക്കും എന്ന് പറഞ്ഞ പാട്ടാണ് ഞങ്ങളിപ്പോ പാടാൻ പോകുന്നത്. വിദ്യാസാഗർ സർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ ജെ യേശുദാസും സുജാത മാമും കൂടിയും ചേർന്ന് പാടിയ, ഓണക്കാലത്ത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പൊ ഞങ്ങളും കൂടി ആ പാട്ട് ഇപ്പൊ പാടുകയാണ്.

വീണ്ടും നമുക്ക് ദർശനയുടെ ഒരു പാട്ടായാലോ. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പ് സാർ എഴുതിയ, തലയിൽ ചൗധരി ഈണം പകർന്ന, ദാസേട്ടൻ പാടിയ ഓണപ്പൂവേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം.

അടുത്തതായി നമുക്കൊരു തിരുവാതിരപ്പാട്ട് കേട്ടാലോ? യൂസഫ് അലി കേച്ചേരി എഴുതി, ബോംബെ രവി സംഗീതം പകർന്ന പരിണയം എന്ന ചിത്രത്തിലെ പാർവണേന്ദു മുഖി എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് അർച്ചനയാണ്.

നമുക്ക് കൃഷ്ണപ്രിയയുടെ പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, ദക്ഷിണാമൂർത്തി സാർ ഈണം പകർന്ന മധുര ഗീതങ്ങൾ എന്ന ആൽബത്തിലെ ദാസേട്ടൻ പാടിയ ഓണക്കോടിയുടുത്തു മാനം എന്ന പാട്ടാണ് കൃഷ്ണപ്രിയ പാടുന്നത്.

അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ടും കൂടി അവസാനമായിട്ട് പാടുകയാണ്. പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചലച്ചിത്രത്തിലെ ജെറി അമൽദേവ് സർ സംഗീതം നൽകി, ഒ എൻ വി കുറുപ്പ് ഗാനം രചിച്ച്, കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ അത്തപ്പൂവും നുള്ളി എന്ന പാട്ട്.

0: എല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഓണപ്പാട്ടുകളായിട്ടുണ്ടായത് ഞാൻ കൃഷ്ണപ്രിയ ശ്രീജിത്ത്,
1: ഞാൻ അർച്ചന,
2: ഞാൻ ദർശന.
0: സോ എല്ലാവർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, ഞാൻ മഞ്ജു മേനോൻ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.
1: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, ഞാൻ നിമ്മിയലാൽ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

സിനിമ കൊട്ടക മഹാബലി

0: ആഘോഷങ്ങളും ആരവങ്ങളും ഏവർക്കും പ്രിയപ്പെട്ടതാണ്. പലവിധ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണ ജനങ്ങൾക്ക് മതിമറന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന ചെറിയ ഇടവേളകളാണ് പല ഉത്സവങ്ങളും. അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പിന്നീട് പരിണമിച്ച് സംസ്കാരങ്ങളായി മാറാറുമുണ്ട്. അങ്ങനെ മലയാളക്കരയെ തന്നെ അടയാളപ്പെടുത്തുന്ന, ഇന്നും പ്രൗഢഗംഭീരമായി നാം ഏവരും കൊണ്ടാടാറുള്ള മഹോത്സവമാണ് ഓണം. അത്തം മുതൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളിൽ എല്ലാം മറന്ന് നാം ഒന്നാവാറുണ്ട്. ഓണവും അതിന്റെ ഐതിഹ്യവും നമുക്ക് ഒരു പുതിയ അറിവല്ല. മലയാള സിനിമയിൽ ഓണത്തെയും അതിന്റെ ഐതിഹ്യത്തെയും പ്രതിപാദിക്കുന്ന ഒരു മുഴുനീള ചിത്രമുണ്ട്. അതാണ് 1983 പുറത്തിറങ്ങിയ മഹാബലി. വിഷ്ണു ലോകത്തേക്ക് തുറക്കുന്ന വാതിലുകളിൽ നിന്നാണ് രംഗമാരംഭിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ഇരുവശങ്ങളിലായി സരസ്വതിയും ലക്ഷ്മിയും ഉപവിഷ്ടരാണ്. കൂടിയിരിക്കുന്ന സദസ്യരിൽ ഭൂരിഭാഗത്തിനും ഒരേ പരാതിയാണ്.
1: ഭഗവാനെ, അസുരചക്രവർത്തിയായ മഹാബലിയെ അവർ എന്തുകൊണ്ടാണ് ഇത്രയേറെ മഹത്വപ്പെടുത്തുന്നത്?
2: യമധർമ്മ, മഹാബലി പ്രജാവത്സലനും ധർമ്മിഷ്ഠനുമാണ്. ആ രാജ്യം സ്വർഗതുല്യമാണ്. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരാരായാലും ഏത് സാഹചര്യത്തിലും മഹാബലി അവരെ കൈവിടുകയില്ല.
0: ദേവകുലത്തിൽപ്പെട്ടവർക്ക് ആർക്കും ആ മറുപടി ഉചിതമായി തോന്നിയില്ല. മഹാവിഷ്ണുവിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് മഹാബലി യോഗ്യനല്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു. മഹാബലിയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ശരിവെക്കാനുള്ള മാർഗം അദ്ദേഹത്തെ പരീക്ഷിക്കുക എന്നതാണ്. അതിനുള്ള അനുമതി മഹാവിഷ്ണു ദേവകുലത്തിന് നൽകുകയും ചെയ്തു. ഇങ്ങ് ഭൂമിയിൽ മഹാബലിയുടെ ഭരണത്തിൽ പൂർണ്ണ സന്തുഷ്ടരാണ് പ്രജകളെല്ലാവരും. നിറഞ്ഞ സദസ്സിനെ വണങ്ങിക്കൊണ്ട് മഹാബലി തമ്പുരാനും പത്നിയും സിംഹാസനത്തിലേക്ക് നടന്നു നീങ്ങി. മഹാബലി തമ്പുരാന്റെ പിറന്നാളും രാജ്യഭാരം കൈക്കൊണ്ടതിന്റെ 24th വാർഷികവും ഒരുമിച്ചു വന്ന സുദിനമായിരുന്നു. നാടാകെ ഘോഷിച്ചു കൊണ്ടാടാൻ ആ നാടും നാട്ടുകാരും ഒരുങ്ങി. ആഘോഷങ്ങളിലേക്ക് മിഴി തുറക്കാൻ തയ്യാറായ സദസ്യരെ സ്തബ്ധരാക്കിക്കൊണ്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് രാജാവിനടുക്കലേക്ക് ഓടിയണഞ്ഞു. അതിർത്തിയിൽ വെച്ച് തന്റെ ഭർത്താവിനെ പിടിച്ചുകെട്ടിയ ഒരു ഭൂതത്തിൽ നിന്നും അയാളെ മോചിപ്പിക്കാൻ അവൾ അപേക്ഷിച്ചു. കർമ്മനിരതനായ മഹാബലി ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു.
3: ശരിയാണ് മഹാബലി, ബാണൻ പോട്ടെ, ക്ഷമിക്കണം ഗുരുദേവ. ഭർത്താവിനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഒരു സ്ത്രീ നമ്മുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അവളുടെ മാംഗല്യ സൂത്രം മറ്റുപോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള കടമ രാജാവായ നമുക്കുള്ളതാണ്. അതുകൊണ്ട് നാം തന്നെ പുറപ്പെടുകയാണ്.
1: എങ്കിൽ ബാള, നാം നിനക്ക് നൽകിയ ആ ദിവ്യ കവചം അച്ഛന് നൽകൂ. മഹാബലി, നീ അത് ധരിച്ചുകൊണ്ട് പോകൂ. ആ ദിവ്യ കവചം എല്ലാ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും.
3: പിതാമഹ, ഞാൻ യുദ്ധത്തിനല്ല സമാധാനത്തിനാണ് പോകുന്നത്. അനാഥയായ ഈ സ്ത്രീയുടെ സങ്കടത്തിന് പരിഹാരം കണ്ടെത്താൻ അതിനുവേണ്ടി ഒരു കവചവും എനിക്ക് ആവശ്യമില്ല. വരൂ.
0: ഭൂതത്തിന് ആഹാരമായി സ്ത്രീയുടെ ഭർത്താവിന് പകരം നിൽക്കാൻ മഹാബലിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. എന്നാൽ അതിനൊരവസരം വരുത്തിയില്ല. ഭൂതത്തിന്റെ സ്ഥാനത്ത് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ദേവലോകം മഹാബലിക്ക് മുൻപിൽ അണിനിരന്നു. അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് മഹാബലിക്ക് നന്മകൾ നേർന്നു. ഇന്ദ്രപദത്തിലേക്ക് വരെ അദ്ദേഹം ഉയരട്ടെ എന്ന് ആശംസിച്ചു. ഇന്ദ്രലോകത്തേക്ക് പിന്നീടൊരിക്കൽ ചെന്ന നാരദൻ ഇന്ദ്രദേവനോട്

0: വിഷയം അവതരിപ്പിച്ചു. ഇന്ദ്രദേവന്റെ സിംഹാസനത്തിൽ മഹാബലിയെ കാണാൻ ദേവലോകം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ദ്രനെ ബോധ്യപ്പെടുത്തി. മഹാബലിക്കെതിരെ യുദ്ധ പ്രഖ്യാപനത്തിനും ഇന്ദ്രൻ ഒരുങ്ങി.
1: അങ്ങയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ അങ്ങ് അറിഞ്ഞില്ലായിരിക്കും. വൈകുണ്ഠവാസികളിൽ നിന്ന് മഹാബലിക്ക് മംഗളങ്ങൾ നേർന്നു, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതിന് നമുക്കെന്ത്? മഹാബലി ഇന്ദ്രപദവിയിൽ എത്തട്ടെ എന്നാണ് അവരാശംസിച്ചത്. എന്ത്, ദേവപ്രധാനികളുടെ ആശംസയല്ലേ? അങ്ങയുടെ കഷ്ടകാലത്തിന് ഗുളിയൻ നാവിൽ നിൽക്കുമ്പോഴാണ് അവരത് ഉച്ചരിച്ചതെങ്കിൽ
2: മഹാബലി
1: ഇന്ദ്രലോകത്തിന് അധിപതിയായിത്തീരുമെന്നോ? എന്തുകൊണ്ട് പാടില്ല? വിധി എന്ന വിപത്തിൽ നിന്നും നാം ആരും വിമുക്തരല്ല. ഈ സിംഹാസനം നഷ്ടപ്പെട്ടാൽ ഗഗനമാർഗത്തിലൂടെ അങ്ങ് തൃശങ്കുവിനെ പോലെ അലഞ്ഞു തിരിയുന്നത് കാണേണ്ടി വരുമല്ലോ എന്നാണ് നമ്മുടെ ദുഃഖം.
2: ഇല്ല, അങ്ങനെ കാലം ഉണ്ടാകില്ല. മഹാബലിയുടെ വാഴ്ച നാം ഇന്ന് അവസാനിപ്പിക്കും.
3: ഒന്ന് ആലോചിച്ചിട്ട് പോരെ.
2: ഇനി കീഴിലെത്തിക്കുന്ന കാര്യത്തിന് ആരോട് ആലോചിക്കണം? മഹാബലിയെ സംഹരിക്കുക മാത്രമേ അതിനൊരു പോംവഴിയുള്ളൂ.
0: ഇന്ദ്രനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പല സാഹചര്യങ്ങൾ മഹാബലിയിലേക്കും വന്നു ചേർന്നു.
1: ഒരു പാവപ്പെട്ട പെണ്ണു
4: ദേവേന്ദ്രൻ. അതെ, ഏതാണ് ഈ പെൺകുട്ടി?
1: അങ്ങയുടെ അതിർത്തി കാവൽക്കാരനായ ജേതുവിന്റെ പുത്രി നന്ദിനി. ക്ഷേത്രപരിസരത്ത് കടന്ന ജേതുവിനെ ദേവേന്ദ്രൻ വെട്ടിക്കുന്നു.
4: എന്നിട്ട്
1: ആ സമയത്ത് അവിടെ ചെന്ന ഞാൻ ഇന്ദ്രനുമായി ഏറ്റുമുട്ടി. പരാജിതനായ ഇന്ദ്രൻ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു.
5: ബാണ, നീ എന്ത് അവിവേകമാണ് കാണിച്ചത്?
4: അവിവേകമോ? ഇന്ദ്രൻ ജേതുവിന്റെ രക്തത്തിൽ മുക്കിയ വാളിനെ വാളുകൊണ്ട് തന്നെ നേരിട്ടതാണോ അവിവേകം?
5: മഹർഷേ, അവർ ദേവന്മാരാണ്. ധർമ്മധർമ്മങ്ങൾ നിശ്ചയിക്കേണ്ടത് അവരാണ്.
4: രാജ്യശ്രേഷ്ഠ, സ്വന്തം ജനതയ്ക്കെതിരായിട്ടുള്ള അങ്ങയുടെ ഈ മനോഭാവമാണ് അസുരവംശത്തെ ഇത്രമാത്രം ദുർബലമാക്കിയത്. ഇനിയെങ്കിലും അങ്ങയുടെ ഈ ദാസ്യ മനോഭാവം അവസാനിപ്പിക്കും.
5: ദാസ്യ
4: വേണ്ട. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിനെ ചൊല്ലി കലഹം വേണ്ട.
1: പ്രഭു, നിരാരംഭയായ ഈ പെൺകുട്ടിയുടെ ദുഃഖത്തിന് എന്താണ് പരിഹാരം?
4: മകളെ ഇവിടെ വരൂ.

0: നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ആശ്വസിക്കൂ, ഇന്നു മുതൽ ഞാനും വിദ്യാവില്ലിയും നിന്റെ രക്ഷകരാണ്. നിന്റെ ഏതാഗ്രഹവും ഞങ്ങൾ നിവർത്തിച്ചു തരും. വിദ്യാവില്ലി, ഇതാ നിനക്കൊരു മകൾ. ഇവിടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും.
1: ദേവലോകത്തെ ശത്രുവായി കാണാനോ യുദ്ധവഴി തിരഞ്ഞെടുക്കാനോ മഹാബലിക്ക് പക്ഷേ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പ്രജാക്ഷേമം മുന്നിൽ കണ്ട് പ്രവർത്തന വൈഭവത്തോടെ മുൻപോട്ട് പോകാൻ മാത്രമേ മഹാബലി ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ തന്റെ അച്ഛനെ ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ കാണാൻ മകൻ ബാണൻ ഏറെ മോഹിച്ചു. സകല ലോകങ്ങളും വാഴ്ത്തിപ്പാടുന്ന മഹാബലി ആ സ്ഥാനത്തിന് അർഹനാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എല്ലാ വിഷയങ്ങളിലും നീതി നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ മഹാബലി ഏറെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനാൽ വധിക്കപ്പെട്ട ജയ്ഡുവിന്റെ ശില്പം കോട്ടവാതിൽക്കൽ സ്ഥാപിക്കാൻ മഹാബലി തീരുമാനിച്ചതും. എന്നാൽ അതിർത്തി ലംഘിച്ച് ജയ്ഡുവിന്റെ ശിരസറ്റ ഇന്ദ്രന്റെ കഥ വേണം ആ ശില്പം പ്രതിനിധാനം ചെയ്യാൻ എന്ന് ബാണൻ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ അയാൾ ആ ശില്പത്തിന്റെ തല മുറിച്ചു മാറ്റി. ഈ വിവരം ഇന്ദ്രസദസ്സിൽ എത്താൻ അധികം സമയമൊന്നും എടുത്തില്ല.
2: ഏതായാലും ഒരു അസുരകുമാരൻ ദേവാദിദേവനായ അങ്ങേ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ഇക്കണക്കിന് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അങ്ങയുടെ പദവിക്ക് തന്നെ അപകടം സംഭവിക്കുമോ എന്ന എന്റെ ഭയം.
3: ത്രികാലജ്ഞാനിയായ മഹർഷി, എന്റെ പദവി നിലനിർത്താൻ എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാൽ.
2: ദേവേന്ദ്ര, ആയുധങ്ങൾ തോൽക്കുമ്പോൾ അടവുകൾ മാറ്റുന്നതാണ് ബുദ്ധി. രാജ്യത്തിന്റെ സുഭിക്ഷതയിൽ മതിമറഞ്ഞു കഴിയുന്ന ജനങ്ങളെ മഹാബലിക്കും ബാണനുമെതിരായി തിരിച്ചുവിടാമോ?
3: എങ്ങനെ?
2: ഇന്ദ്രൻ മേഘാധിപതിയാണ്. വായുവും വരുണനും അഗ്നിയുമെല്ലാം ആജ്ഞാനവർത്തികളായി അരികിൽ തന്നെയാണ്. അതിവേനലും അനാവൃഷ്ടിയുമായി ആ രാജ്യത്തെ ആഞ്ഞടിക്കാൻ അവരോട് ആജ്ഞാപിക്കൂ. പ്രജകൾ മഹാബലിക്കും ബാണനുമെതിരായി ശബ്ദമുയർത്തും. അവർ രാജ്യപ്രശ്നരാക്കപ്പെടും. അങ്ങനെ ദേവേന്ദ്രന്റെ സിംഹാസനം അഭംഗുരമായി അനശ്വരമായി നിലനിൽക്കും. നാരായണൻ, നാരായണൻ.

0: അങ്ങനെ ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം മഹാബലിയുടെ ഫലസമ്പുഷ്ടമായ നാട് വരൾച്ചയിലേക്ക് ആണ്ടുവീണു. ജീവിതം ദുസ്സഹമായ നിവാസികൾ കരഞ്ഞുകൊണ്ട് മഹാബലിയെ ആശ്രയിച്ചു. ഇന്ദ്രദേവന് പാദസേവ ചെയ്യുന്നതാണ് പോംവഴി എന്ന നാരദന്റെ ഉപദേശം മഹാബലി കൈക്കൊണ്ടു. എന്നാൽ ബാണൻ തന്റെ ഇഷ്ടദേവനായ ശിവനെ പൂജിക്കാൻ പുറപ്പെട്ടു. പാദസേവയിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ കനിഞ്ഞു. മഹാബലിയുടെ നാട്ടിൽ വീണ്ടും മഴയെത്തി. തന്റെ പൂജയുടെ ഫലമാണെന്ന് ബാണൻ ഉറച്ചു വിശ്വസിച്ചു. കൊട്ടാരത്തിന് മുൻപിൽ സ്ഥാപിച്ച ഇന്ദ്രവിഗ്രഹം അയാൾ പിഴുതുമാറ്റി. തന്നെ ധിക്കരിച്ച ബാണനെ മഹാബലി കൽത്തുറങ്കിലടച്ചു. ബാണനെ മോചിപ്പിക്കാൻ ആര് പറഞ്ഞിട്ടും മഹാബലി തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് ജയ്ഡുപുത്രിയായ നന്ദിനി ഇതിൽ ഇടപെട്ടത്.
1: അടിയിൽ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്, യുവരാജാവിന് മാപ്പ് കൊടുത്ത് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം.
2: നന്ദിനി, എഴുന്നേൽക്കൂ. ഇതൊഴിച്ച് നീ എന്ത് ചോദിച്ചാലും നാം സാധിച്ചു തരാം.
1: ഇതൊഴിച്ച് മറ്റൊന്നും അടിയന് വേണ്ട പ്രഭു.
2: സാധ്യമല്ല, സാധ്യമല്ല
1: പ്രഭു. അച്ഛൻ നഷ്ടപ്പെട്ട ഈ അനാഥയെ അങ്ങ് മഹാറാണിയുടെ കൈകളിൽ പിടിച്ചേൽപ്പിച്ച ദിവസം ഓർക്കുന്നുണ്ടോ?
2: ഉണ്ട്.
1: അന്ന് അടിയനൊരു വാക്ക് തന്നു, ഏതാഗ്രഹവും സാധിച്ചു തരാമെന്ന്.
2: നന്ദിനി,
1: എന്ത് ത്യാഗം സഹിച്ചും വാക്ക് പാലിക്കുന്ന അങ്ങയോട് അടിയൻ അപേക്ഷിക്കുകയാണ്, യുവരാജാവിന് മാപ്പ് നൽകി കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്.
0: ഏത് സാഹചര്യത്തിലും വാക്കുപാലിക്കുന്ന മഹാബലിക്ക് മറ്റു മാർഗങ്ങളില്ലാതെ വഴങ്ങേണ്ടി വന്നു. നന്ദിനി ഇതിനോടകം ബാണനെ മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് മഹാബലിക്ക് ബോധ്യപ്പെട്ടു. അതിനുള്ള നടപടികളും ഉടൻ കൈക്കൊണ്ടു.
2: ബാണ, ജേതുപുത്രിയുടെ ദുഃഖം പരിഹരിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. മൺകുടിലോ മണിമേടയിലോ പിറന്നാലും മനുഷ്യരൊന്നാണെന്നും ഉച്ചനീചത്വങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കരുതെന്നും വിശ്വസിക്കുന്ന മഹാബലിയുടെ മകനാണ് നീ. അനാഥയായി പെൺകുട്ടിയെ ദുഃഖത്തിന്റെ താഴ്വരയിൽ നിന്നും നിന്റെ ജീവിത സഖിയായി നീ കൈപിടിച്ച് കരകയറ്റിയാൽ നമ്മുടെ വംശത്തിനും മഹത്വമുണ്ടാകും, നാം ധന്യനാകും.
3: പ്രഭു,
2: ബാണ, നിന്റെ രാജാങ്കുലിയം ഈ ഏഴ് പെൺകിടാവിന്റെ വിരൽ അണിയിച്ചുകൊണ്ട് നീ അച്ഛൻ അനുഗ്രഹീതനാക്കൂ.
0: ഇതറിഞ്ഞ ഇന്ദ്രദേവൻ വീണ്ടും പ്രകോപിതനായി. ബാണനായി വേഷപ്രച്ഛന്നം ചെയ്ത് നന്ദിനിയെ ഇന്ദ്രൻ അപഹരിച്ചു. എന്നാൽ ശിവഭക്തനായ ബാണന്റെ പത്നിയെ സംരക്ഷിക്കാൻ അവർക്ക് മുൻപിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നന്ദിനിയെ തിരിച്ച് ബാണനിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എല്ലാം സഹിക്കാനും പൊറുക്കാനും ശിവന്റെ ആജ്ഞപ്രകാരം ബാണൻ തയ്യാറായിരുന്നു. ദേവലോകത്തിന് അമരത്വം കനിഞ്ഞു നൽകാൻ ഇന്ദ്രൻ വിഷ്ണുവിനോടായി അപേക്ഷിച്ചു. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് സേവിച്ചാൽ ഒരുവന് മരണമുണ്ടാകില്ല എന്ന് വിഷ്ണു ഇന്ദ്രനോടായി അറിയിച്ചു. അതിനായി മഹാബലിയുടെ സഹായം തേടാനും അരുളി. മഹാബലിയുടെ കൊട്ടാരത്തിലെത്തിയ ഇന്ദ്രനെ സദസ്യർ സ്വീകരിച്ചിരുത്തി. മറ്റൊന്നും ആലോചിക്കാതെ തന്നെ മഹാബലി അതിന് സമ്മതിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിൽ അമൃത് പുറത്തു വന്നുവെങ്കിലും അത് ദേവന്മാർ മാത്രം സേവിച്ചു. ഇത് മഹാബലിയുടെ കൊട്ടാരത്തിൽ ഒരു വാദപ്രതിവാദത്തിന് കളമൊരുക്കി.
4: രാജ പ്രത്യക്ഷ ദൈവം എന്ന് വിശ്വസിക്കുന്ന അങ്ങയുടെ പ്രജകൾ മുഴുവൻ പാലാഴി മഥനം കഴിഞ്ഞ് തളർന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. ദേവന്മാർ നമ്മെ വഞ്ചിക്കുകയില്ലേ ചെയ്തത്? അവിടെ നടക്കുന്നത് എന്തെന്നറിയാൻ നിയോഗിച്ച രാഹുവിനോട് പോലും അവർ പകവയ്ക്കും. ക്ഷമിക്കണം പ്രഭു, ഇതുകൊണ്ട് നാം എന്ത് നേടി?
2: ഉദാത്തന്മാരായ ദേവന്മാരെക്കാൾ ഉത്തമന്മാരാണ് അസുരന്മാരെന്ന് നാളത്തെ തലമുറ പറയും.
4: അതുകൊണ്ടെന്ത് പ്രയോജനം പ്രഭു? അമൃതം പൂജിച്ച് മരണത്തിൽ നിന്നും മുക്തരായ ദേവന്മാരെക്കാൾ ശക്തരാണ് നാമെന്ന് ഇനിയെങ്കിലും തെളിയിക്കണം.
5: ഒരു ദേവാസുര യുദ്ധമാണോ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്?
4: അല്ല, 12 വർഷം ദീർഘിക്കുന്ന ഒരു മഹായാഗം. ആ യാഗത്തിലൂടെ അസുരവർഗം രക്ഷ നേടുകയും അങ്ങേക്ക് ഇന്ദ്രപദവി കൈവരികയും ചെയ്യും.
0: സദസ്സിലെ ഉന്നതരായ ആചാര്യനും ബാണനുമെല്ലാം മഹാബലിയോടും അദ്ദേഹത്തിന്റെ പിതാവിനോടും എതിർത്ത് കൊട്ടാരം വിട്ടു. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി 12 വർഷം നീണ്ടുനിൽക്കുന്ന ആ മഹായാഗത്തിന് തുടക്കം കുറിക്കാം എന്നറിയിച്ച് മഹാബലി സദസ് വിട്ടു. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിന് മുൻപിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു.
2: ഭഗവാനെ, അടിയൻ യാഗശാലയിലേക്ക് പുറപ്പെടുന്നു. ആചാര്യന്റെയും പുത്രന്റെയും സമാധാനത്തിനായി ഈ യാഗം നടത്താൻ അടിയൻ നിർബന്ധിതനായി. പ്രതികളെ കൈവിടിഞ്ഞുള്ള ഒരു പദവിയും അടിയൻ മോഹിക്കുന്നില്ലെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. അങ്ങനെ ഒരു ദൗർഭാഗ്യം വരുന്നതിന് മുമ്പ്

0: അവിടുത്തെ പാദങ്ങളിൽ അടിയനെ ചേർക്കണമേ.
1: അങ്ങനെ ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ഇന്ദ്രപഥത്തിലേക്ക് ഉയരാനുള്ള 12 വർഷം നീണ്ടുനിൽക്കുന്ന യാഗം മഹാബലി ആരംഭിച്ചു. ഈ വിവരം നാരദൻ വഴി ഇന്ദ്രൻ അറിഞ്ഞു. യാഗം മുടക്കാനായി ഇന്ദ്രൻ തൊടുത്തുവിട്ട വിഘ്നങ്ങളെല്ലാം ശിവന്റെ സഹായത്താൽ വഴിനീങ്ങിപ്പോയി. ഒടുവിൽ ഇന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു. തന്റെ 5-ാമത്തെ അവതാരം ഇതിന് ശാശ്വതമായ പരിഹാരം ഉറപ്പുവരുത്തുമെന്ന വാക്കാൽ ഇന്ദ്രൻ വിഷ്ണു സദസ്സിൽ നിന്നും മടങ്ങി. അങ്ങനെ താപസ ദമ്പതികളായ കാശ്യപന്റെയും അതിഥിയുടെയും പർണാശ്രമത്തിൽ മുനികുമാരനായി വിഷ്ണു ജനിച്ചു. വാമനൻ എന്ന് നാമകരണം ചെയ്ത ആ കുമാരൻ വേദങ്ങൾ അഭ്യസിച്ചു വളർന്നു. മഹാബലിയുടെ കൊട്ടാരം ആചാര്യൻ മുനികുമാരനായി പിറവിയെടുത്തത് മഹാവിഷ്ണു തന്നെയെന്ന് ഉറപ്പിച്ചു. ആ ബാലനെ ഉന്മൂലനം ചെയ്യാനുള്ള വിഫല ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ യാഗം പൂർത്തിയാക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയായി.
0: ഭഗവാനെ, രാത്രിയുടെ ഈ അന്ത്യയാമത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് അടിയൻ യാചിക്കുകയാണ്. 12 വർഷം ദീർഘിച്ച മഹായാഗം നാളെ തിരുസന്ധിക്ക് പൂർത്തിയാകും. എന്റെ പ്രജകളെ പരിത്യജിച്ചുകൊണ്ടുള്ള ഇന്ദ്രപദവി അടിയൻ മോഹിക്കുന്നില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. കരുണാവാരിധേ, ഈ അന്തിമ അവസരത്തിലെങ്കിലും അവിടുത്തെ പാദങ്ങളിൽ അടിയനെ ചേർത്താലും.
1: ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചുപോകാൻ ഒരുങ്ങിയ വാമനൻ ഗുരുവിനോടായി ഗുരുദക്ഷിണ ആരാഞ്ഞു. തനിക്ക് സ്വസ്ഥമായി തപസ്സു ചെയ്യാൻ 3 അടി മണ്ണ് നൽകാൻ ഗുരു വാമനനെ അറിയിച്ചു. ദാനശീലനായ മഹാബലിയുടെ അടുക്കലേക്ക് വാമനൻ തിരിച്ചു. തന്റെ രാജ്യത്തിന്റെ ഏതു കോണിൽ നിന്നും 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ മഹാബലി വാക്കുകൊടുത്തു. എന്നാൽ വാമനൻ മഹാവിഷ്ണു തന്നെയെന്ന് അറിയാവുന്ന ശുക്ലാചാര്യർ യാഗം കഴിഞ്ഞു മാത്രം ദാനം നൽകിയാൽ മതിയെന്ന് ഷഠിച്ചു. എന്നാൽ മഹാബലി അതിനു വഴങ്ങിയില്ല. ആദ്യത്തെ അടിയിൽ ആകാശവും 2-ാമത്തെ അടിയിൽ ഭൂമിയും വാമനൻ അളന്നു തീർത്തു. 3-ാമത്തെ അടി മണ്ണിനായി വാമനൻ മഹാബലിയെ നോക്കി. മുൻപിൽ മഹാവിഷ്ണുവിനെ കണ്ട മഹാബലി പൂർണ്ണ സന്തോഷത്തോടെ കിരീടമൂരി ശിരസ് ആ കുമാരന്റെ കാൽക്കൽ സമർപ്പിച്ചു.
0: ഭഗവാനെ, അടിയന്റെ ജീവിതം സഫലമായി. ആ തൃപ്പാദം കൊണ്ടുള്ള 3-ാമത്തെ ചുവട് അടിയന്റെ ശിരസിലാവട്ടെ. ആ പാദധൂളി അടിയന് മുക്തി നൽകട്ടെ.

0: അപ്പോ
1: ആണ നീ നിന്റെ പിതാവിന് വേണ്ടി ആഗ്രഹിച്ചതിൽ ഉപരിയായുള്ള ഒരു പദവി മഹാബലിയുടെ ആഗ്രഹപ്രകാരം നാം നൽകുകയാണ്. പാദത്താൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇരു കൈകളാലും സ്വർഗോപുരം ഉയർത്തുകയാണ് നാം ചെയ്യുന്നത്. രാജ്യഭാരം കൈയേറ്റ് ക്ഷോണിതപുരം തലസ്ഥാനമാക്കി നീ ഭരണം നടത്തുക. കാലാന്തരത്തിൽ നീ നമ്മുടെ ഉറ്റ ബന്ധുവായിത്തീരും.
2: പ്രജകളുടെ സന്തോഷവും സംതൃപ്തിയും കണ്ട് ആനന്ദിച്ചിരുന്നവനാണ് അടിയൻ. ആണ്ടിലൊരിക്കൽ ഈ തിരുവോണനാളിൽ സന്തുഷ്ടരായ എന്റെ പ്രജകളെ വന്ന് കാണുവാൻ അടിയൻ അനുമതി തരണം.
1: നിന്റെ അഭിഷ്ടം പോലെ നടക്കട്ടെ. തിരുവോണനാളിൽ നിന്നെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണാനായി നാം നേരിട്ട് തന്നെ നിന്നെ കൊണ്ടുവരുന്നതായിരിക്കും.
2: ഭഗവാനെ, അവിടുത്തെ പാദസ്പർശനം കൊണ്ട് അടിയൻ അനുഗ്രഹിച്ചാലും.
3: അങ്ങനെ യുഗങ്ങൾ കഴിഞ്ഞിട്ടും മഹാബലി നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങൾ ഓണം ആഘോഷിച്ചു പോന്നു.
4: മഹാബലി, യുഗങ്ങൾ കഴിഞ്ഞിട്ടും നീ നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങളതാ ഓണം ആഘോഷിക്കുന്നു.

0: ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ പാഠങ്ങൾ മഹാബലി ഇന്നും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. വൈവിധ്യമാർന്ന ജനതയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നതായിരുന്നു മഹാബലിയുടെ സങ്കല്പം. നാനാത്വത്തിൽ ഏകത്വം എന്ന ദാർശനിക സങ്കല്പത്തെ പ്രായോഗികമാക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ വിട്ടുനൽകലാണ് ശാശ്വതം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുന്ന ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും വിചാരിച്ചാൽ പ്രാവർത്തികമാക്കാവുന്നതേയുള്ളൂ. അത്തരമൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഓരോ ഓണക്കാലവും. ഓണവും അതിനോടനുബന്ധിച്ചു പ്രചാരത്തിലുള്ള ഐതിഹ്യവും പരിചയപ്പെടുത്തുന്ന സിനിമയാണ് 1983 പുറത്തിറങ്ങിയ മഹാബലി. പ്രേം നസീർ, എം ജി സോമൻ, ജയഭാരതി, അടൂർ ബാസി, ടി ജി രവി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ജെ ശശികുമാറിന്റെ സംവിധാനത്തിലിറങ്ങിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഇ കെ ത്യാഗരാജനാണ്. പുരാണകഥയായതിനാൽ തന്നെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ കഥാസന്ദർഭത്തിനും കാലത്തിനുമനുസരിച്ച് അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓണത്തിന്റെ ഐതിഹ്യത്തെ മികച്ച രീതിയിൽ തന്നെ ദൃശ്യവൽക്കരിച്ച മഹാബലി എന്ന ഈ ഫീച്ചർ ഫിലിം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി.

0: ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് വൈഷ്ണവ് ഗിരീഷ്. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, ഞാൻ ഹിഷാം അബ്ദുൽ വഹാബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാഹുൽ ദേവാർക്കെ. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് യോധ എന്ന ചിത്രത്തിലെ പടകാളി എന്ന പാട്ട് ഹാർമോണിയത്തിലൂടെ വായിച്ച തരംഗമായ AR റഹ്മാൻ സാർ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ശരണപ്പു എന്ന കലാകാരനാണ് നമ്മോടൊപ്പം. ആദ്യം നമുക്ക് പടകാളി എന്ന പാട്ട് കേട്ടിട്ട് വരാം, എന്നിട്ട് കൂടുതൽ വിശേഷം ചോദിച്ചറിയാം.

0: നമസ്കാരം, എൻ്റെ പേര് വി ശരൺ എസ് ശേഖർ എന്നാണ്, ശരൺ അപ്പു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിസ്റ്റാണ്, ഇന്ന് ഫിലിമിൽ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ബേസ്ഡ് ബാൻഡ്, ഹാർമോണിയം ഫുള്ളി ഹാർമോണിയം ആയിട്ട് പോകുന്നൊരു ബാൻഡ്. ഇപ്പോൾ ഹാർമോണിസ്റ്റാണ്, ഞാൻ കീബോർഡാണ് പഠിച്ചു തന്നത്, ഇപ്പോൾ ഹാർമോണിയം ബേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: സർ, ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് കീബോർഡ്, ഗിത്താർ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെൻസ് ആണ് പ്ലേ ചെയ്യുന്നത് കണ്ടുവരുന്നത്. സാർ, എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്യാൻ കാരണം?
0: ബേസിക്കലി ഞാൻ ഹാർമോണിയത്തിൽ വരണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു വ്യക്തിയല്ല, കാരണം ഞാനും കീബോർഡാണ് പഠിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അച്ഛനും വീട്ടുകാരിലൊക്കെ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മ്യൂസീഷ്യനാണ്, അപ്പോൾ അമ്മയും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഹാർമോണിയം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഹാർമോണിയം വീട്ടിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് പതുക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ടോണ് വ്യത്യാസം, അതിൻ്റെ ഒരു മീൻസ് ഇതൊരു ഇലക്ട്രിക് അല്ലാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആകുന്ന ഒരു പ്രത്യേകതരം സൗണ്ട്, അതിൻ്റെ ആ ഒരു ടോണ് തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളെ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അങ്ങനെ ബാക്കിയുള്ള ഹാർമോണിയം പ്ലേയേഴ്സിൻ്റെ വീഡിയോസ്

0: ചെയ്തു തുടങ്ങി. അങ്ങനെ കുറേ സ്റ്റൈല്, നമ്മുടേതായിട്ടുള്ള ഓൺ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹാർമോണിയം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു യുണീക് സ്റ്റൈൽ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഹാർമോണിയത്തിലൊരു സ്ഥാനം നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. ബേസിക്കലി ഉള്ള ഒരു ട്രഡീഷൻ ഞാൻ ഫോളോ ചെയ്തിട്ട് തന്നെ എൻ്റേതായിട്ടുള്ളൊരു യുണീക് സ്റ്റൈൽ കൊണ്ടുവന്നു, അതാണ് സത്യം.
1: സാർ പറഞ്ഞല്ലേ ഹാർമോണിസ്റ്റ് ഇഷ്ടപ്പെട്ടതാണോ, ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ ഹാർമോണിയത്തേക്ക് വന്നത്?
0: ബേസിക്കലി എനിക്ക് ഹാർമോണി ഫസ്റ്റ് ഇൻസ്പിറേഷൻ ആവുന്നത് സത്യം പറഞ്ഞ പ്രകാശ് ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ലെജൻഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിസ്റ്റ് ആണ്. അതാണ് ഹരിഹരനൊക്കെ ഇപ്പൊ കീബോർഡ് വായിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് നമ്മുടെ ഹാർമോണിയം കുറച്ചുകൂടി ജനകീയമാക്കിയ വ്യക്തിയാണ് സത്യം പറഞ്ഞ പ്രകാശ് ഏട്ടൻ നമ്മുടെ കേരളത്തില്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. പിന്നെ ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് പെർസ്യൂം ചെയ്തു. ദെൻ ഇപ്പോൾ ഒരുപാട് സന്തോഷം.
1: സാർ, മറ്റുള്ള ഇൻസ്ട്രുമെന്റ് കീബോർഡ് ഗിത്താറ് അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രുമെന്റിന് ഹാർമോണിയം മാത്രം ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് റീസൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
0: ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർമോണിയം ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നൊരു വ്യക്തിയല്ല ഞാൻ. ബേസിക്കലി എന്റെ കണ്ണിൽ കുടുങ്ങിയൊരു സംഭവമാണ് ഹാർമോണിയം. അപ്പൊ ഞാൻ കീബോർഡിസ്റ്റ് തന്നെ, കീബോർഡാണ് പഠിച്ചിട്ടുള്ളത് ആധികാരികമായിട്ട്. പക്ഷെ ഹാർമോണിയം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ടോണ് ബേസിക്കലി നല്ല ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം കീബോർഡിലെല്ലാം ടോൺസും വരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലും എല്ലാം ഡിഫറെൻ്റ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഹാർമോണിയം അതിൻ്റെ സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് സാധാ ഒരു പിയാനോ വായിക്കുന്ന പോലെ, കീബോർഡ് വായിക്കുന്ന പോലെയോ ഹാർമോണിയത്തിൽ വായിക്കാമല്ല. സംഭവം കീസൊക്കെ സെയിം ആണെങ്കിലും ഇപ്പം മീൻസ് അതിൻ്റെ ബെല്ലോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിൽ അതുവഴിയാണ് നമ്മൾ എയർ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ള റീഡ്സ് ഉണ്ട്. ആ റീഡ്സ് വഴി തട്ടി എയർ വരുമ്പോഴാണ് ഇതിന് ടോൺ ഉണ്ടാവുന്നത്. ആൻഡ് ആ ടോണ് പല ഹാർമോണിയം, ഇപ്പോൾ ഹാർമോണി ഇൻട്രസ്റ്റിംഗ് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹാർമോണി, ഇപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ ഒരേ പ്രൈസ് റേഞ്ചുള്ള ഒരേ ഹാർമോണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ടോൺ ആയിരിക്കും രണ്ട് ഹാർമോണിയത്തിനും. കാരണം അതൊരു ഹാൻഡ് മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അക്കോസ്റ്റിക് ആണ്, പിന്നെ മീൻസ് വിൻഡിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ടോണും അതിൻ്റെ സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളത് ശരിക്കും പഠിച്ച് മീൻസ് ഒരുപാട് പേരുടെ കേട്ടാലും അതിൻ്റെ സ്റ്റൈല് കയ്യിലോട്ട് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഫിംഗർ വായിക്കുന്ന രീതി കീബോർഡിനെ സംബന്ധിച്ചപ്പോൾ ഒരു നോട്ട് വായിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മൂന്ന് നോട്ട് വായിച്ചാലാണ് ഹാർമോണിയത്തിൻ്റെതായുള്ള സ്റ്റൈൽ വരുള്ളൂ. പിന്നെ ഈ ബെല്ലോസിൻ്റെ യൂസേജ് സത്യം പറഞ്ഞതൊരു കോംപ്ലക്സ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ അതിലൂടെ നമ്മളൊരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിയം ഈസ് ഒരു വളരെ വളരെ ഹാൻഡി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്.
1: സർ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വായിക്കാമോ?
0: ഞാനിന്ന് ആരാധിക വായിക്കാം. ഓക്കെ.

0: ഹാർമോണിയം എങ്ങനെയാ സാർ പഠിച്ചത്? സ്വയം പഠിച്ചാണോ അതോ ഒരാൾ ഒരു അരിഞ്ഞൊരാൾ ട്രെയിൻ ചെയ്ത് പഠിച്ചാണോ?
1: സത്യത്തിൽ ഞാൻ കീബോർഡാണ് പഠിച്ചത്. ലെസ്ലി പീറ്റർ എന്ന് പറഞ്ഞാൽ ആളുടെ കീബോർഡ് പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി എനിക്ക് ബേസിക്സ് അറിയാം, മീൻസ് ഇതിന്റെയൊക്കെ ബേസിക്സ് സെയിം ആണ്, പക്ഷെ വായിക്കുന്ന സ്റ്റൈലാണ് ഡിഫറെന്റ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്, ഞാനൊരു പഠനം ഉണ്ടായിട്ടില്ല, പോയി പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വീട്ടിലിരുന്ന് എന്റേതായിട്ടുള്ള ഒരു യുണീക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ ആദ്യം

0: ഭജന കുറേ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖവാലി ഷോസ് വായിച്ചു, പിന്നെ ഒട്ടുമിക്ക മെഹഫിലുകളിൽ കൂടെ തുടങ്ങി. ഇപ്പൊ മെഹഫിലിൽ വരുന്ന ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്ര നല്ല സിംഗേഴ്സ് ആയിരിക്കില്ല, മീൻസ് അവരുടെ ആഗ്രഹം കൊണ്ട് വന്ന് പാടുന്നതായിരിക്കും. അപ്പൊ പലരും പല രീതിക്കാണ് പാടും. അപ്പൊ നമ്മൾ അതൊക്കെ ഒരു പഠനമായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അവർ പാടുമ്പോൾ പെട്ടെന്ന് ഒരു പിച്ചൊക്കെ മാറും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നോക്കി നോക്കി നോട്ടീസ് ചെയ്ത് വായിച്ചു പഠിച്ചു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ടുകൾ മനസ്സിൽ കാണാപ്പാടായി. അപ്പൊ സത്യം പറഞ്ഞ പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു എന്റെ പഠനം. പല പ്രോഗ്രാമുകൾ പോയെന്ന് തന്നെയാണ് പഠനം, അല്ലാതെ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കേണ്ട അങ്ങനെയല്ല എന്റെ പഠനം. മറ്റ് പ്രോഗ്രാമുകളിൽ പോകുന്നതും ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി.
1: സാർ, ഇപ്പോൾ ഒരു ദിവസം സാർ എത്ര അവേഴ്സ് ഇതിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഹാർമോണിയം?
0: ബേസിക്കലി സത്യാവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു. ഞാൻ ഫോഴ്സ്ഫുള്ളി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. കാരണം എനിക്കൊരു 5 മിനിറ്റ് 10-15 മിനിറ്റും ഇത് വായിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചില സമയത്ത് ഒരു മൂഡുണ്ടാകുമ്പോൾ ഞാൻ വായിക്കും. അപ്പം ഞാൻ അതിൽ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ഉത്തരം കൂടി പറയേണ്ടത്, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പഠിപ്പിക്കുന്ന രീതിയിൽ ഇഷ്യൂ ആണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇന്നിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന മിക്ക എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇത് എന്താണ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയാണെങ്കിലും നമ്മളൊരു കുട്ടിയുടെ മനസ്സിലായി. അപ്പം ഞാനൊരു ചെറിയ പ്രായത്തിൽ, ഞാനൊരു 3rd class വെക്കേഷനിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടിക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല പഠിപ്പിക്കുന്നത്. അവർക്കറിയുന്ന സാധനം നല്ല ചിട്ടയായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോകുന്നു. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നത് വരെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ള ചെയ്യലായിപ്പോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ അവർ പഠിപ്പിച്ചിരുന്നു, അത് കഷ്ടപ്പെട്ട് വായിക്കുന്നു, അങ്ങനൊരു സംഭവമായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അവേഴ്സ് കുറവായിരുന്നു. പക്ഷെ ഒരു പീക്കിലെത്തിയപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റി. ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടത്തോടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാക്ടീസിൻ്റെ അവേഴ്സ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അവറായിട്ട് കൂട്ടാറില്ല, അത് ചിലപ്പോൾ 3-4 മണിക്കൂർ പോവാം, 5 മണിക്കൂർ 6 മണിക്കൂർ പോവാം. പിന്നെ ഇപ്പോൾ ലൈഫ് പിന്നെ അതൊന്ന് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. നമ്മുടെ എന്താണ് നമ്മുടെ വായനയിൽ എന്തായാലും ചേഞ്ച് വരും പ്രാക്ടീസ് വരുമ്പോൾ. ഇപ്പോൾ പ്രോഗ്രാമുകളായതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസ് അല്ല, നമ്മൾ എപ്പോഴും മ്യൂസിക് തന്നെയാണ് ലൈഫ് ഗോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊന്ന് ചേഞ്ച് ആയിപ്പോൾ, ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ചെയ്താലും ഞാനിപ്പോൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വായനയെ അത് ഉറപ്പായിട്ടും ബാധിക്കും. പ്രാക്ടീസ് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഒക്കെ എന്തായാലും ഒരു ദിവസം ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ മ്യൂസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: സർ, ഹാർമോണിയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണ്?
0: ബേസിക്കലി ഹാർമോണിയം ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത് മീൻസ് എൻ്റെ പാരൻസ് ആയിരുന്നു സപ്പോർട്ട്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള ഹാർമോണിയം, അതൊരു പഴയ ഇൻസ്ട്രുമെൻ്റ്, അതെങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വർക്കൗട്ട് ആവാന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അതൊരു വലിയ ചാലഞ്ച് ആയിരുന്നു. മീൻസ് ഹാർമോണിയം വായിക്കുന്നതിനേക്കാളും ചാലഞ്ച് അതായിരുന്നു മറ്റുള്ള സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് തെറ്റിദ്ധരിക്കപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. കാരണം ഇങ്ങനെ പഴയ പാട്ടുകൾ, ഈ പഴയത് അങ്ങനെയല്ല ബേസിക്കലി. നമുക്ക് എന്താണ് ഇപ്പോൾ വീണയാണെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻസ് പഴയ ഇൻസ്ട്രുമെൻസിലൊക്കെ നമുക്ക് പുതിയ പാട്ടിൽ ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ എ റഹ്മാൻ സാർ നമ്മുടെ പടകാളി അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും ഒരാളും ഹാർമോണിയത്തിൽ ചിന്തിക്കാതെ, കാരണം അത് വായിച്ചപ്പോഴാണ് എ റഹ്മാൻ സാർ അത് നോട്ട് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് പുള്ളി കേൾക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഹാർമോണിയത്തിലാണ് പടകാളി കേൾക്കുന്നത് ആദ്യമായിട്ട് ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പോലെ ആയിരിക്കും. ഇതാണ് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അയ്യോ ഹാർമോണിയോ അങ്ങനൊരു സംഭവം, ഇപ്പോഴാണ് അതൊക്കെ ചേഞ്ച് ആയി വരുന്നത്. അതുപോലെ തന്നെ ഈ ഹാർമോണിയത്തിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ എനിക്കൊരു നന്ന അത്യാവശ്യം പ്രോഗ്രാംസ് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഹാർമോണിയം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഹാർമോണിയംസ് ഉണ്ടെങ്കിൽ പോലും ഒരു കാലം വരെ എനിക്ക് ഹാർമോണിയം നല്ലത് മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാർമോണിയം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് മറ്റൊരു സംഭവം. അപ്പോൾ ഈവൻ അതുപോലെ തന്നെ ഹാർമോണിയം ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു കേട് വന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. നല്ലൊരു ആളുകളില്ല സത്യം പറഞ്ഞാൽ ഹാർമോണിയം, ഇപ്പോൾ ഇല്ലാന്ന് തന്നെ പറയുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ടീമും ഇപ്പോൾ അവിടെ വേറെ ആളുകളെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹാർമോണിയം വൈസ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, കാരണം അത് നല്ല സ്പീഡിൽ വായിക്കണം. പിന്നെ ഹാർമോണിസ്റ്റുകൾ വളരെ കുറവായതുകൊണ്ട് അത് എനിക്ക് സത്യം പറഞ്ഞാലൊരു ഉപകാരമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഒരുപാട് പേര് ഹാർമോണിയത്തിലോട്ട് ഇപ്പോൾ ഇതിന് ശേഷം വരാൻ തുടങ്ങി. മീൻസ് ഇപ്പോൾ ഒരുപാട് പേരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് ഫേസ് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിനത് ഉപകാരമാണ്. കാരണം എനിക്ക് ഫീൽഡിൽ പെട്ടെന്ന് തിളങ്ങാൻ പറ്റി. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളില്ലാത്തതുകൊണ്ട് പല സ്റ്റൈലുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ കീബോർഡാണെങ്കിൽ നമുക്ക് പലയിടത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് ചിരിക്കാം. പക്ഷേ ഹാർമോണിയത്തിൻ്റെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഒരുപാട് പേരുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. അവരൊക്കെ പാഷനായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും അവർ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റൈൽ കേട്ട് പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കേൾക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഹാർമോണിയം പഠിക്കുമ്പോൾ ഉണ്ടായൊരു ഫേസ് ചെയ്തൊരു ഇഷ്യൂസ് ഒക്കെയാണ്.
1: സർ, ഇപ്പോൾ ഒരു ഹാർമോണിയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഒരു ബിഗിനറിന് സാറിന് എന്താ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്?
0: എനിക്ക് സത്യം പറഞ്ഞൊരു ഹാർമോണിയം എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാനില്ല. കാരണം ഇതൊരു ടോട്ടൽ ഇൻസ്ട്രുമെൻ്റ് ഞാൻ പറയാം. അതായത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ്, ഏത് പാട്ടാണെങ്കിലും എന്താണെങ്കിലും പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. കാരണം ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മളിപ്പോൾ എന്ത് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവർക്ക് ഫിംഗേഴ്സ് ഭയങ്കര സ്റ്റിഫായിരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, അതിൽ ചിട്ടയായിട്ടുള്ള എക്സസൈസുകൾ. പിന്നെ ഫസ്റ്റ് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഗൈഡൻസ് ഫസ്റ്റ് മേടിക്കുക.

0: അതിപ്പോൾ ഹാർമോണിയാണെങ്കിലും ഏതാണെങ്കിലും, കാരണം ദ ബെസ്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലര് ചില മാഷന്മാർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആകും, ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ പാരൻസോ അല്ലെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും നമ്മൾ സ്വയം നമ്മൾ കൊണ്ടുപോയി ചേരുകയാണെങ്കിൽ പോലും നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ആളെടുത്ത് പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാകും. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിക്കുക, അവിടെ പഠിപ്പിക്കുന്നത് ആരാ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പരമാവധി ചേരാണ്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മമാരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മണിക്കൂറാണ് ക്ലാസ് വെച്ചാൽ ഒരു മണിക്കൂറിൽ 20-30 കുട്ടികൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കും. അതിൽ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിട്ടും, ഓരോ കുട്ടിക്കും കിട്ടും, ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ആവും ക്ലാസ് കിട്ടുക. അതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചപ്പോൾ ഒരു 10 or 5 കൊല്ലം പഠിച്ച കുട്ടികളെടുത്ത് ഇപ്പോഴും ചോദിച്ചാലും അവർക്കൊരു പാട്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് കിട്ടുന്ന സമയം കുറവാണ്. പിന്നെ ഓരോ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവാം. അപ്പോൾ ഒരു മാസത്തിൽ 4 ക്ലാസ്, ഈ 4 ക്ലാസ്സിൽ 2 മിനിറ്റ് 2 മിനിറ്റ് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കുട്ടികൾ 1 മണിക്കൂർ ആവില്ല, 40 മിനിറ്റേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചൊന്നും ഒരു കുട്ടിക്കും കിട്ടുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, എത്ര പേര് ഇപ്പോൾ എത്ര പേര് കീബോർഡ് പഠിക്കുന്നത്, ഹാർമോണിയം പഠിക്കുന്നത് പലരും പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പേരെടുക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ, വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ്റെ കുറവാണ്. അവർ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലും അവർക്ക് ഒന്നുകൂടി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും. പിന്നെ ഈ ടൈം കാലയളവും കുറയ്ക്കാം, അതായത് 5 കൊല്ലം കൊണ്ട് ലേൺ ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നതുകൊണ്ടാണ് 5 കൊല്ലം ആവുന്നത്. ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ട് പഠിക്കാവുന്നതാവും 5 കൊല്ലത്തോട്ട് നീളുന്നത്, കാരണം ഈ സമയപരിമിതിയാണ് ഇഷ്യൂ. അപ്പോൾ പരമാവധി ഒരു ഗുരുക്കനോട് ഒരാളുടെ അടുത്ത് സിംഗിൾ ക്ലാസ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയാലും അത് തന്നെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 കൊല്ലം കൊടുക്കുന്നത് ചിലപ്പോൾ പൈസ ആവുള്ളൂ 5 മാസത്തിന്. പക്ഷെ അത് വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഉറപ്പായിട്ടും, അത് ഉറപ്പായിട്ടും നമ്മുടെ പ്ലേയിങ്ങിലും എല്ലാത്തിലും പ്രതിധ്വനിക്കും. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് മീൻസ് എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ള, അതിൽ എന്ത് പഠിച്ചു എന്നുള്ള, ഇപ്പോൾ ഒരേ കാര്യം തന്നെ ഒരു 10 തവണ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല, അത് ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള കാര്യം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് സത്യം.
1: സർ, ഇപ്പോൾ സാറിൻ്റെ കരിയറും പാഷനും എങ്ങനെ സർ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുവന്നത്?
0: ബേസിക്കലി ഞാൻ BBA ലോജിസ്റ്റിക്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ജോബിന് കയറാം, പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ജോബ് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഒരു 2026 ആയപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എല്ലാം ഉൾട്ടായി. അതായത് മീൻസ് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു സന്തോഷം ക്രിയേറ്റ് ആവണം. എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് എനിക്ക് എന്താ പറയുക സന്തോഷം കിട്ടുന്നത്. ആൻഡ് ഞാനിതിൽ എത്ര നേരം വർക്ക് ചെയ്യാനും റെഡിയാണ്. ആൻഡ് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ജോബിന് ഇപ്പോൾ ഈവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും ഒരു ശമ്പളം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഏവൻ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു 21 വയസ്സിൽ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മ്യൂസിക് ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ. അത് ഞാൻ ആ സിൻസിയറായിട്ട് നിന്നുകൊണ്ട് തന്നെ, വെറുതെ നിന്നിട്ട് നമുക്ക് കാശിൻ്റെ ബിസിനസ് ആക്കാൻ പറ്റില്ല, കാരണം ബിസിനസ് ആക്കാം പക്ഷെ അതിന് എത്ര കാലയളവ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സിൻസിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും, ആൻഡ് നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും, എല്ലാം രസമുണ്ട്, ട്രാവലും ഉണ്ട്, എല്ലാം മ്യൂസിക്കിൽ നിന്ന് എല്ലാം കിട്ടും പറഞ്ഞു, ട്രാവൽ കിട്ടും, പുതിയ ബന്ധങ്ങൾ കിട്ടും, പുതിയ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റവന്യൂ നന്നായിട്ട് ജനറേറ്റ് ചെയ്യാം. ഇവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ മ്യൂസിക് ഉറപ്പായിട്ടും കണക്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലോജിക്സിക്സ് ഒഴിവാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ ഞാൻ എനിക്ക് ഫോക്കസ് ചെയ്യാം, എന്തെങ്കിലും ഒരു ബി പ്ലാൻ ആയിട്ട് അപ്പോൾ അത് വയ്ക്കുക ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്, അപ്പോൾ അതാണ് ഇപ്പോൾ ബി പ്ലാൻ. ആൻഡ് എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിലോട്ട് മാറാം, പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ പ്രൊഫഷനും പാഷനും, അതന്നെ എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മീൻസ് എല്ലായിടത്തും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിത് പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പിന്നീട് പ്രൊഫഷനായി മാറും, കാരണം അതങ്ങനെയാണ് മ്യൂസിക് എല്ലാവരും എത്തിച്ചിട്ടുള്ളത്. അതാണ് സത്യം.
2: ഒരു പാട്ടും കൂടി വായിക്കാമോ സർ?
0: ഞാൻ എൻ്റെ എല്ലാം എല്ലാം എല്ലാം വായിക്കാം. ഓക്കെ.

0: സർ, ഇപ്പൊ ഒരു വ്യക്തി പുതിയൊരു ഹാർമോണിയം വാങ്ങാണ്, ആൾക്ക് അതിനെ കുറിച്ച് അത്ര അറിവില്ല, അപ്പോ അതിൽ എന്തൊക്കെയാണ് വാങ്ങുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് സർ?
1: ബേസിക്കലി ഹാർമോണിയം സെലക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്ക് ഭയങ്കര ഇഷ്യൂ ഉള്ള കേസാണ് ഹാർമോണിയം സെലക്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കീബോർഡ്, ഇപ്പോൾ ഒരു കീബോർഡിൻ്റെ ബ്രാൻഡ്, ഇപ്പോൾ CTX 9000 എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ചോദിച്ചോ, നിങ്ങൾ ഇന്ത്യ എന്നല്ല പുറത്തുനിന്നല്ല, എവിടെ നിന്ന് ഏത് മേടിച്ചാലും സെയിം തിങ് അതിലുണ്ടാവുക, അതിലൊരു വ്യത്യാസം വരാൻ പോകില്ല, സെയിം തിങ്. പക്ഷേ ഹാർമോണിയം ഒരേ ബ്രാൻഡിൻ്റെ ഒരേ പൈസയുടെ ഒരേ കളറുള്ള എല്ലാ സ്പെക്ക് സെയിം ആയിട്ടുള്ള ഒരേ ഹാർമോണിയം ചിലപ്പോൾ രണ്ട് ടോണ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഹാൻഡ്മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് പോലും ഇതിൻ്റെ ടോണിനെ ബാധിക്കും. ഇപ്പോൾ കമ്പനി, ഇപ്പോൾ പോളാൻകോൻ്റെ തന്നെ, പോളാൻകോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ഹാർമോണിയം, നല്ല അടിപൊളി ടോണ. ആൻഡ് ഇവിടെ പോളാൻകോൻ്റെ ഒരുപാട് ഹാർമോണിയസ് ഉണ്ട്. അതിലൊരു 100 ചിലപ്പോൾ അതിലൊരു 1 അതിലൊരു ജെനുവിൻ ആയിട്ടുള്ള പോളാൻകോ ഉണ്ടാവുക. ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട് ഹാർമോണിയത്തിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഹാർമോണിയം മേക്കേഴ്സ് ഉണ്ട്. ഹാർമോണിയം മേക്കേഴ്സ് ഇപ്പോൾ ഒരുപാട് ഹാർമോണിയം മേക്കേഴ്സ് ഞാൻ കണ്ടു. ഇവൻ ആർക്ക് ശ്രുതി ചേർക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇറങ്ങുന്ന ഹാർമോണിയത്തിന് ഭയങ്കര ട്യൂൺ ഔട്ട്. പിന്നെ ലോക്കൽ റീഡ്സ്, ഈ റീഡ്സ് ആണ് ഇതിൻ്റെ എത്ര റീഡ് എത്ര ക്വാളിറ്റി ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ടോണ്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഹാർമോണിയത്തിന് സ്പെക്കുകളുണ്ട് ഒരുപാട്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ്, 4 റീഡ്. അതായത് നമ്മളിങ്ങനെ ഹാർമോണിയം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പല പല റീഡ്സ്, എത്ര റീഡ്സ് അതിലുണ്ട് എന്നനുസരിച്ചാണ് അതിൻ്റെ ടോണിൻ്റെയൊക്കെ പ്രത്യേകത വരും. അപ്പോൾ മോണോ റീഡ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പ്രൈസ് റേഞ്ചും കൂടുതലാണ്. അപ്പോൾ മീൻസ് ഓരോ റീഡ് കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട സാധനമാണ് ഹാർമോണിയം. നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ടുപോയിട്ട് ടോണ് ചെക്ക് ചെയ്യിപ്പിച്ച്, പിന്നെ അതിൻ്റെ കീസ്, കാരണം വുഡൻ ആയതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. മീൻസ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റും കീബോർഡിൽ. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ സമയം നമുക്ക് ശ്രുതി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, അതിന് സ്കെയിൽ ചേഞ്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഹാർമോണിയംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിവർ ഇങ്ങനെ പൊക്കി ലിവറൊക്കെ വയ്ക്കാം. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കണം. അതുപോലെ ബെല്ലോസിൻ്റെ ക്വാളിറ്റി, നമുക്കിങ്ങനെ ചില ഹാർമോണിയത്തിൽ ഒരുപാട് തവണ പ്രസ് ചെയ്താലേ നമുക്ക് ടോണ് ക്രിയേറ്റ് ആവുള്ളൂ. എൻ്റെ ഹാർമോണിയൊക്കെ അത്യാവശ്യം നല്ല ബെല്ലോസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 പ്രസ് ചെയ്ത് തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം വായിക്കാം. അങ്ങനെയൊക്കെ നോക്കി വേണം സത്യം പറഞ്ഞ് ഹാർമോണിയം മേടിക്കാൻ. എല്ലാം മീൻസ് അതിൻ്റെ മൈന്യൂട്ട് എല്ലാത്തിങ്ങും നോക്കണം. അല്ലെങ്കിൽ ഒരു പൈസ ഒരു പേഴ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഹാർമോണിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ.
0: സാറിനിപ്പോൾ ഫേവറേറ്റ് ഹാർമോണിയം ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ബേസിക്കലി ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഹാർമോണിയം മേടിക്കാറില്ല. എൻ്റെ പോളാൻകോൻ്റെ ഒരു ഹാർമോണിയം ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു ബ്രാൻഡാണ് മോണ്ടൽ ബ്രോസ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ എൻ്റെ ഹെമനാൻകോൻ്റെ ഒരു ഹാർമോണിയം എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാർമോണിയം കസ്റ്റമൈസ്ഡ് ഹാർമോണിയാണ്, അത് ഉണ്ടാക്കിച്ച ഹാർമോണിയാണ്. അത് വളരെ ലെജൻഡ് ആയിട്ടുള്ള ഉംബായി എന്ന് പറയുന്നൊരു സിംഗർ യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഹാർമോണിയം എൻ്റെ ഉള്ളത്. ആൻഡ് ഹാർമോണിയം നോക്കുമ്പോൾ വേണമെങ്കിൽ ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ടും പോകണ്ടെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാർമോണിയം ഉണ്ടാക്കുന്ന നല്ല മേക്കേഴ്സ് ഉണ്ട്. അവരുടെ ഗർഭ വളാഞ്ചേരിയിൽ വാണി എന്ന് പറഞ്ഞൊരു അവരുടെ ഹാർമോണിയം ഉണ്ടാക്കുന്നത്, അവരുടെ ഹാർമോണിയസ് ഒക്കെ വളരെ അതിൽ സ്യൂട്ട് കേസ് മോഡൽ വരില്ല, നോർമൽ ഹാർമോണിയം. പക്ഷേ അവരുടെയൊക്കെ ഹാർമോണിയത്തിന് ടോൺ അസാധി ഹാർമോണിയം. ഇപ്പോൾ ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാവരും വാണി എന്നാണ് ഹാർമോണിയം എടുക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒട്ട് കുറേ ഉണ്ട്. സുർത്താൽ എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. പിന്നെ ജമുന എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഹാർമോണിയം, കുഞ്ഞ് ഹാർമോണിയം, അതാണ് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് മേടിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ നോക്കി നോക്കുക. അപ്പോൾ ഈ ഹാർമോണിയം എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും ലക്കിന് കിട്ടുന്ന വേറെ സംഭവമുണ്ട്. അതായത് പഴയ കാലത്തെ പഴയ ഉസ്താദ് ജിയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന പഴയ ഹാർമോണിയം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും റെയർ പീസാണ് ഈ ജർമ്മൻ റീഡ് എന്ന് പറയുന്നത്. വെരി കോസ്റ്റ്ലി, അതിപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ പഴയ ഹാർമോണിയങ്ങളിലാണ് ജർമ്മൻ റീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. അത് പോയിട്ട് കളക്ട് ചെയ്യാൻ അതിലുള്ള ഹാർമോണിയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ പഴയ ആളുകളുടെ ഉസ്താദുമാരുടെയൊക്കെ കയ്യിലതുണ്ടാവുക. അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടുകയാണെങ്കിൽ നല്ല ലക്കായിരിക്കും. അങ്ങനത്തെ ഹാർമോണിയത്തിൻ്റെ ടോൺ നമുക്ക് പുതിയത് മേടിച്ച പോലെ അതിൻ്റെ മൂല്യം കിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ റയർ പീസുകൾ കിട്ടാനൊക്കെ ബാക്കി. ഞാനിപ്പോൾ ഇപ്പോഴും റിസർച്ചിലാണ്. ഞാൻ എല്ലാ ഹാർമോണിയം, ഞാൻ ഒട്ടുമിക്ക എല്ലാ ഉസ്താജിമാരും വായിച്ച ഹാർമോണിയം വായിക്കും. ജർമ്മൻ റീഡ് എല്ലാ ഹാർമോണിയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ ഹാർമോണിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും ഉറപ്പായിട്ട്.
0: സാർ, ഇപ്പോൾ ലൈവ് കോൺസെർട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാറില്ലേ, ആ സമയത്ത് സാറിന് അത് എങ്ങനെ അത് കറക്റ്റായി ഫീൽ ചെയ്യുക?
1: സത്യം പറഞ്ഞ ലൈവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊരു ആർത്തിയാണ് സത്യം പറഞ്ഞൊരു. കാരണം ഓരോ പ്രോഗ്രാം നമുക്ക് വേറെ നിന്നും കിട്ടാത്തതൊരു പ്ലഷർ. മീൻസ് ഞാൻ പറഞ്ഞില്ല പണ്ട് ഞാൻ എല്ലാവരും പറയാം, നമുക്ക് പല ഡ്രഗ്സ് നിന്ന് കിട്ടുന്ന ഒരു സുഖത്തിനേക്കാളും നിങ്ങൾ സത്യം പറഞ്ഞത് അനുഭവിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ ഇത് വല്ലാത്തൊരു ഡ്രഗ്ഗാണ് സത്യം പറഞ്ഞത്. മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജ് ഷോയിൽ നമ്മൾ ചില സമയത്ത് ചിലർ നമ്മൾ പറയില്ല, ചിലർ അവരെന്ത് ഓവർ ആക്ഷൻ എന്താണ് അവൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞത് അവർ മതിമറന്ന് ചെയ്തു പോകുന്നതാ. മീൻസ് വേണം വെച്ചാൽ ഒരു ആക്ഷൻ ഇടുന്നില്ല, അങ്ങനത്തെ ആളുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചിലർ വായിച്ചതിൽ മതിമറന്നു പോകും. നമ്മളിതിലൊരു ഒരു കഴിയുമ്പോൾ നമ്മളൊരു ഇത് നമുക്ക് പിടുത്തം പെടും, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവും. ആണ് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ വേറൊരു റൂട്ടിലോട്ട് സഞ്ചരിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീലാണ് എൻ്റെ ആ പ്രോഗ്രാം. ഇപ്പോൾ ഈവൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തരം

0: കോൺഫിഡൻസിൻ്റെ ഒരു പ്രോഗ്രാം നന്നായി വായിച്ച് ഈവൻ നമ്മൾ കൊളാവെന്ന് വിചാരിച്ച പ്രോഗ്രാം വരെ നമ്മൾ നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ട് അത് നന്നാക്കി തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ കയ്യടി വീഴുമ്പോഴും മീൻസ് ഇപ്പോൾ ഓരോ നമ്മളൊരു പാട്ട് വായിക്കുമ്പോൾ അതിന് ജസ്റ്റ് കയ്യടി വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പാട്ട് വായിച്ചു കഴിയുമ്പോൾ അതിന് കിട്ടുന്ന അപ്രിസിയേഷൻ, ഇതൊക്കെ നമുക്ക് തരുന്നൊരു കിക്കുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതാണൊരു ട്രൂ മ്യൂസീഷ്യനെ നമുക്ക് കിട്ടുന്നൊരു വലിയ റിവാർഡ്. ആൻഡ് അതിന് ശേഷം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ യെസ് ആവശ്യമാണ്. എന്നാൽ പോലും അതുപോലെ തന്നെ നമ്മൾ വലിയ സ്റ്റേജ് ഷോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മൾ വലിയ സ്റ്റേജ് ഷോ കഴിയുമ്പോൾ ആ ലൈറ്റ്, അത് നമ്മുടെ ലൈറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന നമ്മളെ ഒരുപാട് കണ്ണുകൾ നമ്മൾ നോക്കിയിരിക്കണം. നമ്മുടെ എന്താണ് കയ്യിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് അവരുടെ കണ്ണിലുള്ള ആ പ്രതീക്ഷ, ആൻഡ് അത് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്നതിൽ ഉപരി കൊടുക്കുമ്പോൾ അവരുടെ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞൊരു ട്രൂ മ്യൂസീഷ്യന് കിട്ടുന്ന ഏറ്റവും കിട്ടുന്ന ഒരു സന്തോഷം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസീഷ്യൻസ് എല്ലാവരും സത്യം പറഞ്ഞ പെർഫോം ചെയ്യുന്നത്.
1: സർ, സാറിന് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്?
0: എല്ലാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അപ്പോൾ മീൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇപ്പോൾ ഫിലിമിൽ പാടുന്ന ആർട്ടിസ്റ്റ് പ്ലേബാക്ക് സിംഗേഴ്സിന് വായിച്ചു, മൂവിയിൽ വായിച്ചു. ഇപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാ പ്രോഗ്രാംസ് സ്പെഷ്യലാണ്. ഇപ്പോൾ ചെറുതാണോ വലുതാണെന്നില്ല, എല്ലാം എന്നെ സംബന്ധിച്ചോളം സ്പെഷ്യലാണ്. എന്നാലിപ്പോൾ ഞാൻ ഒരുപാട് ബാൻഡുകൾക്ക് പുറകൂടെ, ഇപ്പോൾ സിത്താനി പറഞ്ഞൊരു ഭജൻ ബാൻഡ്, അത് ഞാൻ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നന്ദഗോവിന്ദം എന്ന് പറഞ്ഞ ഭജൻ ബാൻഡിനെ ഞാൻ വായിച്ച സമയത്തും അത് അന്നത്തെ ഓഡിയൻസൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞാൻ ഖവാലി ഷോസ് ചെയ്യാറുണ്ട്. ആ സമയത്തും ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ മെമ്മറബിൾ ആവുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹരി ശിവരാമകൃഷ്ണനെ ഞാൻ വായിച്ച സമയത്ത്, ശരത് സാർക്ക് വായിച്ച സമയത്ത്, ഹരിശങ്കർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലെജൻസിനേക്ക് വായിക്കും. ഏറ്റവും മറക്കാൻ പറ്റാത്ത വേദി എം ജി ശ്രീകുമാർ സാറിന് വായിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് പടകാളി വായിച്ചൊരു വേദി നമ്മുടെ ടോപ്പ് സിംഗറിൽ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു വലിയ എന്താ പറയുക, അച്ചീവ്മെൻ്റ് കിട്ടിയ പോലെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പെർഫോം ചെയ്യുമ്പോൾ അച്ഛനൊരു സിംഗറാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അച്ഛൻ വീണ്ടും മ്യൂസിക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. ആള് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോയിരുന്നു വീണ്ടും. അപ്പോൾ അതൊക്കെ ആ വേദി എന്നൊക്കെ പറയുന്നത് ഒരു നമുക്കെന്താ പറയുക, ലൈഫിൽ മറക്കാൻ പറ്റാത്ത, പൈസേനേക്കാളും മൂല്യക്കുന്ന ഒരു വേദികളാണ്. എല്ലാം സ്പെഷ്യലാണ്.
1: സാർ പറഞ്ഞിട്ടില്ലേ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ സിനിമയിലായിരിക്കും സാർ വായിച്ചിട്ടുണ്ട്?
0: ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത് വാഴ 2 അതിൽ ഞാൻ തുക്കി എന്ന് പറഞ്ഞ പാട്ടിന് ഞാനാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിയം ഞാൻ വായിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മുടെ മധുബഗരു എന്ന് പറഞ്ഞ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ മധുബഗരുവിൽ ഞാനാണ് പാട്ടിൽ ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത്. അതുപോലെ തന്നെ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം എനിക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഒക്കെ ചിലവഴിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആടുജീവിതത്തിലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്ത് അഭിനയിച്ച പുള്ളിയുടെ ഒരു സിനിമയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ടിനി ടോമിൻ്റെ കുറച്ച് മൂവീസിൽ വായിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ മൂവീസിൽ വായിച്ചിട്ടുണ്ട്. കുറേയൊന്നും ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഇറാനിൽ ചെയ്തൊരു മൂവിക്ക് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും പേര് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങും, വഴി ഇറങ്ങും.
1: സാർ, ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെയാണ് സാറിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത്?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് വളരെ ചേഞ്ച് ആയിരിക്കും. കാരണം ഞാനൊരു വളരെ നോർമലായിട്ട് ചിലപ്പോൾ പോകുന്നൊരു ലൈഫോ അല്ലെങ്കിൽ മറ്റ് പല എന്താ പറയുക അലമ്പുകളിലോട്ടും പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ, സത്യസന്ധമായിട്ട് പറയാം. കാരണം ഞാൻ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റേതായുള്ള തീരുമാനങ്ങളിൽ വേറെ ആരും മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ സജഷൻസ് കേൾക്കാറുണ്ട്. അപ്പം എന്ന് വെച്ച് ഞാൻ എൻ്റെ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വഴി പല രീതിക്ക് എനിക്ക് വഴിതെറ്റി പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ തന്നെ എനിക്ക് ഒരുക്കായിരുന്നു. കാരണം പക്ഷെ ഞാൻ മ്യൂസിക്കിലോട്ട് വന്നതുകൊണ്ട്, മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞു മ്യൂസിക് മേഖലയും ഒട്ടും മോശമല്ല, പക്ഷെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം ടോപ്പ് നോച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവാൻ, കാരണം എനിക്ക് മറ്റേന്ന് കിട്ടേണ്ട കിക്ക് എനിക്ക് ഇതൊന്ന് കിട്ടി. മ്യൂസിക്കിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിലോട്ടും ചിന്തിക്കാത്ത സമയമില്ല. ഈവൻ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ലൈഫ് ഇതാണ്. പിന്നെ മ്യൂസിക്കിനെ സംബന്ധിച്ച് IT മേഖല പോലെയാണ്, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിലൊരു എൻഡില്ല. ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഡില്ല. ഞാൻ ഹാർമോണിസ്റ്റ് ആണെങ്കിലും ഇതിനൊരു എൻഡില്ല. നമുക്കിത് പഠിച്ചുകൊണ്ടേ ഇരുന്നാലാണ് നമുക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ നാളെ എന്ത് വായിക്കും, നാളെ എന്ത് പെർഫോം ചെയ്യും, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവുള്ളൊരു ടൈം എൻ്റെ ഇല്ല. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു തന്നു എന്നാണ് സത്യം പറയുന്നത് പറയാനുള്ളത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്കിതിന്ന് ഞാൻ ഇതിൽ സിൻസിയറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കതിനുള്ള അനുസരിച്ചുള്ള റവന്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളും എനിക്ക് നോക്കി പോകാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മ്യൂസിക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് മ്യൂസിക് കൂടുണ്ടാവും. വേറെ ഒന്നും ചതിച്ചില്ലെങ്കിലും മ്യൂസിക് ഉറപ്പായിട്ട് കൂടുണ്ടാവും. നമ്മൾ തന്നെ ലയിച്ച് തേർന്ന ഒരു സാധനമാണ്. ദാറ്റ്സ്
1: ഇറ്റ്. സാറിൻ്റെ ഫ്യൂച്ചർ ഗോൾ എന്താ സാർ?
0: സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കുറച്ച് ഫിലിംസിലൊക്കെ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പോസിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്, മ്യൂസിക് കമ്പോസർ മ്യൂസിക് ഡയറക്ടർ

0: ാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള വർക്ക്സ് ഇറങ്ങണം ഇനി എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പാട്ടുകളിലും ഹാർമോണിയം ഇനി തിരിച്ച് വരുത്തണം എന്നുണ്ട്. എൻ്റെ ഹാർമോണിയം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയുന്നൊരു കാലഘട്ടത്തിലോട്ട് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയും ജനകീയം ഹാർമോണിയത്തിനാക്കണം. അതുപോലെ തന്നെ പറഞ്ഞില്ല, എൻ്റെ ഞാനിപ്പോൾ എൻ്റെ ഒരു 10 ഒറിജിനൽസ് ഞാനിപ്പോൾ ഏകദേശം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഓർക്കസ്ട്രേഷൻ മേഖലയിലോട്ടും പ്രോഗ്രാമിംഗ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങണം. ഫിലിമിൽ കുറച്ച് പാട്ടുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡ്രീം.
1: സർ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, അതായത് മ്യൂസിക്കിൽ വരുന്ന പിള്ളേർക്ക് സാറിന് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: മ്യൂസിക് മത്സരിക്കാനുള്ളതല്ല എന്നാണ് ഫസ്റ്റ് അഡ്വൈസ്. കാരണം എന്തുകൊണ്ട് മത്സരിച്ചാൽ തോറ്റു? കാരണം മറ്റൊരാളുടെ ഉയർച്ച, മ്യൂസിക്കിൽ ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ആണ്. ഈഗോ എന്ന് വരുന്നു വന്നതോടുകൂടി നമ്മുടെ മ്യൂസിക് ലൈഫ് നശിക്കൊന്നുമില്ല, കയ്യിൽ തന്നെ ഉണ്ടാവും, പക്ഷേ സ്ട്രെസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പുറത്ത് മറ്റൊരു ബാൻഡ് വരുന്നുണ്ട്, അപ്പുറത്തെ ബാൻഡ് നമ്മളെയൊക്കെ കയറിപ്പോയി, അയ്യോ നമുക്ക് അവരെ വെട്ടിക്കണം, അങ്ങനെ നമുക്ക് അവരെ വെട്ടിച്ച് അവരെക്കാളും ഇതാക്കണം, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരെയൊക്കെ വെട്ടിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഒരിക്കലും മ്യൂസിക് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമും സ്ട്രെസ് ഇല്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ആ മ്യൂസിക്കിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയും കഴിഞ്ഞാൽ അതിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. മറ്റേത് നമുക്ക് അറ്റ്ലാസ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നാളെ ചിന്തിക്കുന്ന എന്താ, ഈ വരുവ് പരിപാടി കഴിഞ്ഞ് നമ്മൾ വിജയിച്ചു, അപ്പോൾ ചിന്തിക്കും അയ്യോ അടുത്തും വീണ്ടും കയറി വരാം, അപ്പോൾ അതിനു മുമ്പ് ഇനിയും മോഡൽ. അങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് ഒരു ഓട്ടത്തിലായിരിക്കും. മ്യൂസിക് ഒരിക്കലും മത്സരിക്കാനുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ ലെജൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ താഴ്ന്ന് നിന്ന് പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അണ്ടറിൽ നിർത്തി അങ്ങനെ വായിപ്പിക്കണം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇത് ചേഞ്ച് ആവണം. കാരണം മ്യൂസിക് പേടിപ്പിക്കാനുള്ളതല്ല. ഇപ്പോൾ നല്ലൊരു സിംഗറാണ് ലോകത്ത്, വളരെ ലെജൻഡറി സിംഗറാണ്, പക്ഷെ അയാൾ സിംഗർ മാത്രമാണ്. ഒരിക്കലും നമ്മുടെ റൈറ്റ്സിലോട്ടോ നമ്മളൊക്കെ ഉപരി ഒന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലും ഒരു ഉപരിയല്ല കല. കല നമ്മുടെ സത്യം പറഞ്ഞപ്പോൾ ഏതാണ്. ഇപ്പം ഞാൻ വലിയ ഹാർമോണിസ്റ്റാണ്, ഒരിക്കലും എൻ്റെ താഴെ നിൽക്കണം ഞാൻ ആഗ്രഹിക്കില്ല ഏത് സാധാരണക്കാരൻ വന്നില്ലെന്ന് വന്നാലും. കാരണം എനിക്ക് കല ഉണ്ടെന്നുള്ളൂ, അയാൾ മറ്റൊരു രീതിയിൽ അയാളും വലിയൊരാളായിരിക്കും. നമ്മുടെ വാല്യൂസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്, മീൻസ് ഞാൻ എന്തോ ആയി, കാരണം മ്യൂസിക്കിൽ ഞാൻ എന്തായി കഴിഞ്ഞാൽ ഒന്നുമല്ല. കാരണം ഇതിൽ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റൊരാളാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നുമല്ല എന്നുള്ളത് ഒന്ന്, രണ്ടാമത്തെ അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളത് മ്യൂസിക്കിൽ മൂന്ന്. കാരണം നമ്മളിപ്പോഴും സ്റ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി മാത്രമാണ്, ആരോ ചവച്ച് തുപ്പിയതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കരിക്കാനൊന്നുമില്ല രണ്ടാമത്തെ. മൂന്നാമത്തെ, മത്സരിക്കരുത്, മത്സരിച്ചാൽ തോറ്റു നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് സത്യം.
1: സർ, താങ്ക് യു സർ സാറിൻ്റെ വാല്യുബിൾ ടൈമിന് വന്നതിനും. പിന്നെ ഹാർമോണിയം എന്താണ്, എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ വായിക്കേണ്ടതെന്നും, പിന്നെ ഇപ്പൊ ഇനി വരുന്ന മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ഒരു അഡ്വൈസ് തന്നതിന് താങ്ക് യു സർ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം ആൻഡ് നല്ലൊരു ഇന്റർവ്യൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നല്ല രസമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ തന്നെയാണ് എന്നും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ പല ഇന്റർവ്യൂകളും ഞാൻ കാണാറുണ്ട്, അതൊരു ഫിൻസ് അതിൽ ഫൺ പാർട്ടാവും കൂടുതൽ. കാരണം ജനങ്ങളിലോട്ട് മൂല്യങ്ങൾ എത്തിക്കുന്നത് വളരെ കുറവാണെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു പല ഇൻ്റർവ്യൂസ് കാണുമ്പോൾ. ആൻഡ് നിങ്ങളുടെ അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഈ ഒരു ഇൻ്റർവ്യൂ കൂടിയതിൽ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സാർ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. സെന്റ് തെരേസാസ് കോളേജിലെ മ്യൂസിക് ക്ലബ് അംഗങ്ങളായ ഞങ്ങൾ ഏവർക്കും ഒരു ഓണപ്പാട്ട് സമർപ്പിക്കുന്നു. പാടുന്നവർ മേധ, കൃഷ്ണഭദ്ര, സാത്വിക, ലിസിൻ, വൃന്ദ, കൃഷ്ണപ്രിയ. തരംഗിണി പുറത്തിറക്കിയ ഉത്സവഗാനങ്ങൾ എന്ന ആൽബത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച്, ഹംസധ്വനി രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി, കെ.ജെ. യേശുദാസ് ആലപിച്ച് ഉത്രാടപ്പൂനിലാവ് എന്ന ഗാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത്.

ഹായ്, നമസ്കാരം. ഞാൻ രഞ്ജിത് സുരേന്ദ്രൻ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയില് നമ്മളോടൊപ്പം ഉള്ളത് രഘു സാറാണ്. വന്നിരിക്കുന്നത് ബേഗൂരിൽ നിന്നാണ്, വയനാട് തിരുനെല്ലിയിൽ നിന്നും. കാട്ടുനായ്ക്ക ഗോത്രവിഭാഗത്തിലെ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഉന്നതിയിലെ ഒരു മെമ്പറും കൂടിയാണ് രഘു എം ബേഗൂർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
1: ഓക്കെ. എന്റെ പേര് രഘു എം ബേഗൂർ എന്നാണ്. അതായത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. ആ ഉന്നതി തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഇന്ന് ഇവിടെ വന്നത് സെന്റ് തെരേസസ് കോളേജിലെ എൻ്റെ ഒരു സുഹൃത്തു ആയ ടെസ മേഡം മുഖാന്തരാണ് ഇവിടെ ഒരു പ്രോഗ്രാംസിന് വന്നത്.
0: ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയിൽ.
1: അപ്പൊ അതില് പിന്നെ റേഡിയോ കൊച്ചി, അതിലേക്ക് ഒരു ക്ഷണം കിട്ടി, അങ്ങനെ ഇതിലും എത്തി.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. വീട്ടില് ആരൊക്കെയാ?
1: വീട്ടില് വൈഫ്, രണ്ടു മക്കള്, പിന്നെ ഒരു പേരക്കുട്ടി, മരുമകൻ.
0: വലിയ കുടുംബമാണ്,
1: അംഗങ്ങളാണ് നമ്മളുള്ളത്.
0: ഉന്നതിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം, എങ്ങനെയാ അതിലേക്ക് വരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ.
1: ഓക്കെ. അതായത് നമ്മുടെ ബേഗൂർ ഉന്നതി അവിടെ എങ്ങനെയാണ് ജനവാസ കേന്ദ്രമായതെന്ന് പറഞ്ഞാല്, അതായത് ആദ്യം നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൂട് വിട്ട് കൂടുമാറി താമസിക്കുക, അതായിരുന്നു ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ഉൾക്കാട്ടില് ഒരു സ്ഥലത്ത് ഒരു 5 വർഷം അവിടെ ജീവിക്കുക. അതായത് അടിക്കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് നമുക്ക് താമസിക്കാൻ വേണ്ട കുടിലുകൾ കിട്ടുക, പിന്നെ ഏറുമാടങ്ങൾ കിട്ടുക, മൃഗശല്യത്തിന് എതിരെ ആയിട്ടുള്ളത്, പിന്നെ കൃഷിക്ക് യോഗ്യമായ മണ്ണ് തരപ്പെടുത്തുക. അതിന് അടിക്കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ചുട്ടുകരിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് വിത്ത് പാകുന്നത്. മണ്ണിളക്കിയിട്ട് അത് റാഗി, നെല്ല്, പിന്നെ ചോളം, കുറെ ഐറ്റംസ്, പലതരം
0: വിഭവങ്ങൾ
1: ഉണ്ടാവും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം അവിടെ തന്നെ സ്ഥിര താമസിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറി മാറി മാറി മാറി താമസിച്ച്, പിന്നെ ഇത് വൈൽഡ് ലൈഫിന്റെ ഒരു കയറി വരവും, പിന്നെ നമ്മളെ അവിടുന്ന് നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബേഗൂർ ഉന്നതിയിൽ എത്തിപ്പെട്ടത്.
0: ഓക്കെ. അതിന്റെ സ്ഥാപകരൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളും
1: അവര് നമ്മളെ, അതായത് നമ്മളെ പൂർവികരാണ്. അപ്പോൾ ഓരോ ഏരിയ തിരിച്ച് അവർക്ക് നിങ്ങൾ ഇവിടെ താമസിക്കും, നിങ്ങളൊരു കുടുംബം ഇവിടെ താമസിക്കും, പിന്നെ ഞങ്ങളെ കുടുംബം ഇവിടെ താമസിക്കുക, പിന്നെ നിങ്ങളുടെ വേറെ കുടുംബങ്ങൾ അവിടെ താമസിക്കുക. അവിടെ 2 കമ്മ്യൂണിറ്റി ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 1 കാട്ടുനായിക്കയും 1 വെട്ടക്കുറുമ സമുദായവും. ആദ്യ കാലങ്ങളിൽ തീണ്ടലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി.

0: ഒരു ഫാമിലി പോലെ ജീവിച്ചു പോന്നു. കുഴപ്പമൊന്നുമില്ല.
1: തൊട്ട് തീണ്ടായ്മ ഈ രണ്ട് വിഭാഗത്തിൽ അങ്ങനെ
0: രണ്ട് വിഭാഗത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിലുണ്ട്. ഇപ്പോ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ പരിപാടിക്കോ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെയോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കോ ചായ കുടിക്കോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് അല്ല, കുറച്ചുപേര് മാറിയിട്ടുണ്ട്, കുറച്ചുപേര് മാറിയിട്ടില്ല. പഴയ ആൾക്കാര് മാറിയിട്ടില്ല, പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ ഒക്കെ മാറിയിട്ടുണ്ട്.
1: മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മാറ്റങ്ങള് പതിയെ വന്നോളൂ. പ്രവർത്തനങ്ങൾ എങ്ങനെയാ ഈ പ്രോഗ്രാംസിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു?
0: അതെ അതെ, ഞങ്ങള് 2014 മുതലാണ് ഞാൻ ഇതില്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കോൽക്കളിന്റെ ഉത്ഭവം. ഞാന് അപ്പൊ കോൽക്കളി കളിക്കുന്നു. എല്ലാ വർഷവും വിഷു പ്രമാണിച്ച് വിഷുവിന്റെ മുന്നേ ഒരു 7 ദിവസം വ്രതം എടുത്ത് ഒരു മൂപ്പൻ നമുക്ക് കോല് വെട്ടിത്തരും. ഭാഗവതരോ അല്ലെങ്കിൽ ഊരുമൂപ്പനോ. ഭാഗവതരം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളാണ്, അത് നമ്മളെ ഭാഷയിൽ പാട്ട് പാടുന്ന ആള്. അപ്പൊ അയാള് കോൽ വെട്ടിത്തരും. അത് നമ്മള് 7 ദിവസത്തിന് ശേഷമാണ് കോൽ വെട്ടിത്തരും, അതായത് വ്രതം എടുത്തിട്ടാണ്. അങ്ങനെ പിന്നെ അന്ന് ഒരു ദിവസം അവിടെ ഊരിൽ തന്നെ കോൽ കളിച്ചതിന് ശേഷം പിന്നെ ഊരൂരാന്തരം കോലടിക്കും. പോയിട്ട് കോലടിക്കുമ്പോ അവർ അവിടുന്ന് ദക്ഷിണയായിട്ട് അരി, നെല്ല്, പിന്നെ പൈസ, വെറ്റിലടക്ക അങ്ങനെ ഉള്ള ദക്ഷിണകള് തരും.
1: ഇതൊക്കെ കമ്മ്യൂണിറ്റിന്റെ അകത്ത് തന്നെയല്ലേ?
0: കമ്മ്യൂണിറ്റി അല്ലാത്ത ഊരുകളിലേക്ക് പുറത്തും പോകും. അതായത് ഏത് കമ്മ്യൂണിറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല, പോയി അവിടെ കോൽ കളിക്കും. കോൽ കളിക്കുന്നത് തന്നെ ആ ഉന്നതി വീട്ടിലെ ദോഷങ്ങൾ മാറാനും പിന്നെ ആ ഉന്നതിയിലെ എന്തെങ്കിലും ദോഷങ്ങൾ മാറാനും വേണ്ടിയിട്ടാണ് ഈ കോൽക്കളി ചെയ്യുന്നത്. വിശ്വാസം. പിന്നെ കോൽക്കളിയിൽ രണ്ട് വേഷധാരികൾ ഉണ്ടാവും. ഒരു കോടങ്കി എന്ന് പറഞ്ഞ ഒരു വേഷധാരിയും, അതായത് പുരുഷൻ കോടങ്കി കെട്ടുന്നത്. പിന്നെ ഒരു സ്ത്രീ വേഷം, ആ പുരുഷൻ സ്ത്രീ വേഷം
1: കെട്ടുക.
0: അത് ശിവനെയും പാർവതിനെയും അനുഗമിച്ചിട്ടുള്ള ഒരു
1: പ്രതീകമാണ്
0: ചെയ്യുന്നത്. പിന്നെ 7 ദിവസം, 7ാമത്തെ ദിവസം, 6 ദിവസം ഉന്നതികളിൽ ചെയ്ത് 7ാമത്തെ ദിവസം തിരുനെല്ലി ക്ഷേത്രത്തിൽ, അത് വിഷുവിന്റെ തലേദിവസം. അവിടെ ഏതൊക്കെ ഉന്നതിയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഉന്നതി നിവാസികൾ കോൽ കളിക്കാൻ കൂടിയിട്ടുണ്ടോ അവരൊരു 10-50 ടീമുകൾ ഉണ്ടാവും അന്ന്. ആ ദിവസം
1: ഒരുമിച്ച്
0: അമ്പലത്തിലേക്ക് ഒരുമിച്ച് വന്ന് ഒരു ഗ്രൗണ്ടിൽ എല്ലാരും കൂടിയിട്ട് കോൽ കളിച്ച് താഴെ അമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ അമ്പലത്ത് ഈ കോലുകൾ കൊണ്ട് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ച് പിന്നെ പിരിച്ചെടുത്ത ദക്ഷിണകള് ഒരു വീതം ഭഗവാനും സമർപ്പിച്ചതിന് ശേഷമാണ് ആ കോലുകളെല്ലാം എടുത്ത് ഊരിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഭക്ഷണം, അരിസാധനങ്ങളൊക്കെ പിരിച്ചതുണ്ടല്ലോ, അതൊക്കെ അരിസാധനങ്ങൾക്ക് ഭക്ഷണം വെച്ച് പാകം ചെയ്ത് ഊരുകാർക്കെല്ലാം കൊടുത്ത് അങ്ങനെയാണ് ഈ കോൽക്കളിന്റെ ആചാരം അവിടെ അവസാനിക്കുന്നത്. ഒരു വർഷത്തെ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം.
1: തിരുനെല്ലി ഉത്സവം ഏകദേശം ഏത് സമയത്താ?
0: വിഷു അടുപ്പിച്ച്.
1: വിഷു അടുപ്പിച്ച് ശരിയാണ്. അപ്പം ഈ കോൽക്കളി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ ഉത്ഭവം, ഇത് തുടങ്ങി വെച്ചത് അങ്ങനെ എന്തെങ്കിലും?
0: തുടങ്ങി വെച്ചത്, അതെ, തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികരുടെ മനസ്സിൽ, അതായത് ഇപ്പോഴാണ് പ്രതിഷ്ഠ, അവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ആണ് നമുക്ക് നമ്മളറിയുന്നത്. നമ്മളാദ്യം ആദ്യം എന്ന് പറഞ്ഞ നമ്മളെ പൂർവികർ പറഞ്ഞത് നമ്മൾ അജ്ജനോ അജ്ജമ്മ ആണ് എന്നുള്ള, അജ്ജയൻ എന്നാണ് നമ്മളെ, അതായത് പൂർവ്വ ഇത് മുന്നേ മരിച്ച ആൾക്കാർ അവർ അജ്ജമ്മ അജ്ജയ്യ എന്നാ പറയാ,
1: അജ്ജമ്മ അജ്ജയ്യ
0: എന്നാ പറയാ. അവിടുത്തെ ഊരിലെ കാരണവന്മാരുണ്ടാവും, ആ കാരണവന്മാർക്ക് സ്വപ്നത്തിൽ ഈ കോൽക്കളി പാട്ടുകൾ പഠിപ്പിച്ചാണ് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പാട്ടുകൾ നീ പഠിച്ച്. അങ്ങനെ 12 കോൽക്കളിയുണ്ട്, 12 കോൽക്കളിയിൽ 12 പാട്ടുകൾ അദ്ദേഹം പഠിപ്പിച്ചു
1: സ്വപ്നത്തിലൂടെ.
0: അങ്ങനെയാണ് അതിന്റെ ഒരു
1: സ്റ്റോറി. അങ്ങനെയാണല്ലേ.
0: അങ്ങനെ പിന്നെ അദ്ദേഹം മുറ്റടിച്ച് വാരി അവിടുത്തെ അമ്പലം മുറ്റടിച്ച് വാരി, ഇപ്പോഴല്ല ഗോപുരമായിട്ട് ഇതൊക്കെ കെട്ടിയത്. ആദ്യം അങ്ങനെ ഓപ്പൺ ഏരിയ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ സ്വപ്നത്തിൽ പഠിപ്പിച്ച ഇത് പിന്നെ അവരുടെ സമൂഹത്തിന് കുട്ടികൾക്ക്
1: പറഞ്ഞുകൊടുത്ത്. അപ്പം ഇത് ഇപ്പം സാറിന് പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ ഇപ്പൊ

0: മക്കൾക്ക് അപ്പൊ ഏത് ഏജ് തൊട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്?
1: അങ്ങനെ ഇതൊന്നുമില്ല, പിള്ളേർ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കണ്ടു കേട്ട് പഠിക്കുക.
0: ആ ഇത് കാണുന്നുണ്ടല്ലോ, പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട്
1: കാണുന്നതല്ലേ,
0: പാട്ടൊക്കെ കാണാപാടായിരിക്കും അല്ലെ, സ്റ്റെപ്സ് ഒക്കെ എന്തായാലും ഉള്ളിലുണ്ടാവും അല്ലെ.
1: അത് പിള്ളേര് ഓരോ കളിയും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട് അവര് തന്നെ പഠിക്കും.
0: പാട്ടിന്റെ എന്തെങ്കിലും ഒന്ന് മൂളാനോ പറ്റുമായിരിക്കോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്.
1: ഒരു കോൽപാട്ട് ഞാൻ പാടാം, അത് ഇങ്ങനെയാണ്. കോലുന്ന ഗംഗിക കോലുന്ന ഗൗരിക കോൽ കോലംബദ ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരെ കോലുന്ന ഗംഗിക കോലുന്ന ഗൗരിക കോൽ കോലംബദ ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരേ എന്നാണ്. ഓരോ പാട്ടിനും ഓരോ ദൈവത്തിന് പല നമ്മളെ പൂർവിക അജ്ജന് പല രീതിയിലാണ് നമ്മൾ പുകഴ്ത്തുക. ബസവേശ്വരനായിട്ടും അങ്ങനെ പല ഓരോരോ രൂപങ്ങളെ ആയിട്ടും ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളാണ്.
0: അത് ഞാൻ ചോദിക്കാൻ വരുന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണ്? ദേവസ്തുതികളാണ് അല്ലേ?
1: നല്ല ദേവസ്തുതികളാണ്.
0: ഓരോന്നും ഓരോരോ. അപ്പൊ 12 ആണ് ടോട്ടൽ ഉള്ളത്.
1: ടോട്ടൽ 12 പാട്ട്, 12
0: വരികളും 12 ഈണങ്ങളും ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ കോൽ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു
1: മുളക്കമ്പാണ്.
0: ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ സ്ത്രീകൾ വരില്ല അല്ലെ,
1: പുരുഷന്മാർ
0: മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. വേറെന്തെങ്കിലും അങ്ങനെ വേറെ കലാരൂപങ്ങൾ എന്തെങ്കിലും?
1: കലാരൂപം എന്ന് പറഞ്ഞാൽ നമ്മള് ഹൃദുമതി കല്യാണത്തിന്, അതായത് ഹൃദുമതി കല്യാണത്തിന് നമ്മൾ സ്ത്രീകൾ മാത്രം കൈക്കൊട്ടി നൃത്തം ചെയ്യുന്ന ഒരു കലാരൂപമാണ് തോട്ടിയാട്ട എന്ന് പറയും.
0: തോട്ടിയാട്ട
1: അത്
0: ആഘോഷം തന്നെയായിട്ട്,
1: അത് ആഘോഷം തന്നെയാണ്. അത് ചിലപ്പോ ആദ്യകാലങ്ങളിലൊക്കെ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഹൃദുമതി ആചാരത്തോടുകൂടി പുറത്തേക്ക് ഇറക്കുന്നത്. ഇപ്പോ 14 ദിവസം 7, 14, 28 അങ്ങനെ 21, 28 കണക്കുകളുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇത് ഇറക്കും. പിള്ളേരെ വിദ്യാഭ്യാസ ഇതിനെ സംബന്ധിച്ച ഇതായതുകൊണ്ട് അങ്ങനെ ഇതാക്കും. ആദ്യകാലങ്ങൾ അങ്ങനെയല്ല, ആദ്യം 1 വർഷം ചിലപ്പോ 2 വർഷം 3 വർഷം അതുവരെ മഞ്ഞൾ തേച്ച് മഞ്ഞൾ വെള്ളം കുളിച്ച് ഗുടയിലിരിക്കണം. പിന്നെ ഊരുകാരും അല്ലെങ്കിലും മൂപ്പന്മാരും കൂടിയിട്ട് അല്ലെ ഊരിലെ അല്ലെങ്കിലും കുടുംബത്തിലെ കാരണവർ കൂടിയിട്ട് തീരുമാനിച്ച് ഇന്ന ദിവസം കുട്ടീനെ ചടങ്ങുകളോടുകൂടി പുറത്ത് ഇറക്കണം. അതുവരെ സ്വന്തം അച്ഛനോ ജ്യേഷ്ഠനോ അനുജനോ കാണാൻ പറ്റില്ല, പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്ക് കയറി കാണാം.
0: അത് മാറി വന്നതൊക്കെ ഏത് കാലത്തായിരിക്കും?
1: മാറ്റം വന്നത് ഇപ്പൊ കുറച്ച്
0: കാലം,
1: 2010 കൂടിയാണ് കുറെയൊക്കെ മാറി വരാൻ. അതായത് എന്നാലും അപൂർവമായിട്ട് ആരെങ്കിലും ഓരോ ചടങ്ങുകൾ ചെയ്യും.
0: അപ്പം ഇതിനു പുറമെ ഇപ്പം പുറത്ത് പോയിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, എറണാകുളത്ത് മാത്രം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോ എങ്ങനെയാ അത് ഗ്രൂപ്പായിട്ട് നിങ്ങള്?
1: ഗ്രൂപ്പായിട്ട് നമുക്ക് വേട്ട നൃത്തങ്ങളുണ്ട്.
0: ഓ,
1: വേട്ട നൃത്തങ്ങള്. പിന്നെ നമ്മളെ പൂർവികർ കാടിനെ കുറിച്ചും പക്ഷി മൃഗാദികളെ കുറിച്ചും മൂളിപ്പാട്ടായി നടന്ന ഒരു ഇതുണ്ട്. ആ മൂളിപ്പാട്ടുകള് നമ്മളുടെ തലമുറ ഇപ്പോഴത്തെ, അതായത് ഞങ്ങളെ മുത്തശ്ശി അമ്മ ആ വഴി നമുക്ക് അവർ കഥകൾ പറഞ്ഞു തന്നു. ആ പാട്ടുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് തന്നു. അപ്പം നമ്മളത് ആ പാട്ടുകൾ പഠിച്ച് ആ നൃത്തങ്ങൾ ചുവടുകൾ പഠിച്ച് അത് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ പഠിച്ച് അതൊരു സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ കേരളത്തിലെ 13 ജില്ലയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ജില്ല ഒഴിച്ച് ചെയ്തിട്ടുണ്ട്.
0: സാധാരണ ഏത് ടൈപ്പ് ഓഫ് പരിപാടികൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ വിളിക്കുക? അതോ ഇത് മാത്രമായിട്ട് തന്നെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കാണോ?
1: അല്ലല്ലോ, ഇത് നമ്മൾ കൂടുതലും നമ്മളെ കൃത്താർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസ് ആണ് ഗദ്ദിക എന്ന് പറയുന്നത്.
0: ഗദ്ദിക കേട്ടിട്ടുണ്ട്.
1: അപ്പൊ അതിലേക്കാണ് കൂടുതലും നമ്മളെ ക്ഷണിക്കുക. അപ്പൊ അവർ നമുക്ക് അതിന് ട്രെയിനിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. കൃത്താർട്സിൽ തന്നെ വെച്ചിട്ട് ഒരു 15

0: ദിവസം. അപ്പൊ നമ്മള് തന്നെയാണ് അവിടെ ഗുരുക്കളും നർത്തകരും നർത്തകികളും പാട്ടുകാരൊക്കെ നമ്മൾ തന്നെയായിരിക്കും. അവര് നമുക്കൊരു സൗകര്യം ചെയ്തു തരാ, നമ്മളെ അതിനെ ഒന്ന് കോടീകരിച്ചു തരാ. അതാണ് അവരുടെ സ്റ്റേജ് പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു രീതി പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് ഹെൽപ്പാവും നമുക്ക്. അതായത് സ്വതോദിമി നൃത്തം എന്ന് പറയുന്ന നൃത്തമുണ്ട്.
1: എന്താ പേരെങ്ങനെ?
0: സ്വതോദിമി.
1: സ്വതോദിമി
0: അതൊരു വേട്ട നൃത്തമാണ്. പിന്നെ കൂറാണിക ഭാവ, ഇത് രണ്ട്
1: ഭാവ
0: അത് നൃത്തമാണ്. അതൊരു ഒരു കഥയാണ്, സ്റ്റോറിയാണ്. അത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന ഒരു സീനാണ് സ്വതോദിമി നൃത്തം. ഇവരുടെ ആഗ്രഹം എന്ന് കൂരമ്മന്നിയുടെ ചെറുകൂടല്, ചെറുകൂടല് പക്ഷികൾ, നമ്മളത് പറഞ്ഞ കൂറ കയ്യാന്നാ പറയാ,
1: കൂറക്കയ്യ.
0: അത് അത് തിന്നണം, കഴിക്കണം എന്നാണ്.
1: ആരോഗ്യത്തിന് വേണ്ടിയിട്ട്,
0: ആരോഗ്യത്തിന്. അതായത് അത് പലതരം കായ്കനികളാണ് കൂടുതൽ ഭക്ഷിക്കുക. അതായത് നമ്മളെ വേപ്പിൻകായ്, താനിക്കായ്, പിന്നെ കുമിഴിന്റെ കായ്, പിന്നെ മറ്റ് സസ്യങ്ങൾ എല്ലാം കഴിച്ച് അത് വേസ്റ്റ് വൻകൂട്ടിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ചെറുകൂട്ടിലേക്ക് അതിന്റെ സത്തുകൾ മാത്രം കയറ്റിവെക്കും. അതാണ്
1: അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.
0: അങ്ങനെ അത് പോയി വേട്ടയാടി കൊണ്ടുവരുന്ന ഒരു വേട്ടയാടി വരും. അപ്പൊ അത് കിട്ടൂല സ്വതോദിമി നൃത്തത്തില്. അത് കിട്ടാത്തപ്പോ രണ്ടാമത് ഒരു മൂപ്പനോട് ചോദിച്ച് ഗണിച്ച് പറയും, ഇന്ന ഭാഗത്തേക്ക് നിങ്ങള് നയനം കൊണ്ടുപോകും, അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു മൂപ്പന്റെ നിർദ്ദേശം പ്രകാരം അടുത്ത നൃത്തം എന്ന് പറഞ്ഞാൽ കൂറാണിക ഭാവ എന്നുള്ള നൃത്തം. അപ്പൊ അത് അങ്ങനെ പോയി കൂറിനെ വേട്ടയാടി കൊണ്ടുവരുന്നു. വന്നതിന് ശേഷം കൂറിനെ കിട്ടുന്നു. കൂറിന്റെ മാംസങ്ങളെല്ലാം മാറ്റി അതിന്റെ കൈപ്പെടുത്ത് ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് കൊടുത്ത് അത് ഭക്ഷിച്ചതിന് ശേഷമാണ് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇവർക്ക് പ്രസവ വേദന ആരംഭിക്കുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത്. അപ്പോ ആ ആൺകുഞ്ഞ് ജനിക്കുന്നതിന്റെ ഒരു സന്തോഷത്തിന് ഈ പാട്ട് പാടി അവർ നൃത്തം ചെയ്യും. കുറാനിക ബാവ കൂറാനെ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി.
1: ആരുണ്ട് വരും പാടാൻ പറ്റും?

അങ്ങനെ അങ്ങനെ പാടി പാടി പാടി പാടി പോവും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. പിന്നെ അങ്ങനെ അതിനെ കുറിച്ച് ഉള്ള പാട്ടുകൾ, പിന്നെ നമ്മളെ ഞങ്ങൾ ആരാണ് നമ്മളെ ഐഡന്റിറ്റി പറയുന്ന പാട്ടുകളും ഉണ്ട്. അത് ഞാൻ ആരാന്ന്, ഞാൻ എവിടെയാണ് ജനിച്ചത് എന്നുള്ള ഒരു ഐഡന്റിറ്റിയും, പിന്നെ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നൊരു പാട്ട്.

0: അങ്ങനെ അത് പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ ഐറ്റം സാധനത്തിന്റെ കുറിച്ച് ഇങ്ങനെ പാടി. ഇത് ഒരു 6 മിനിറ്റോളം ഉള്ള പാട്ടുകളാണ്, ഓരോന്ന് ഓരോന്ന് 4 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള പാട്ടുകളാണ്. ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസുകളും ഉണ്ട്.
1: ഇതിന്റെ വേഷങ്ങളൊക്കെ,
0: വേഷം നമ്മളെ ട്രഡീഷണൽ വേഷം തന്നെയാണ്. അതായത് ഇവിടെ ഗേട്ടിയെ, പെണ്ണുങ്ങള് ഗേട്ടിയെ കെട്ടും, ആണുങ്ങള് ഇപ്പോ ഒരു സ്റ്റേജ് പരിപാടി ആകുമ്പോ മാറി മറിച്ചിട്ട് ഉള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അത് നമ്മള് ആണുങ്ങള് ഒരു ബനിയൻ മോഡല് ഒരു ഇതും പിന്നെ കച്ച കെട്ടും, മുണ്ട് കൊണ്ട് കച്ച കെട്ടിയിട്ട് നൃത്തം ചെയ്യും.
1: എത്ര പേരാണ് നിങ്ങളുള്ളത്?
0: ടീമില് 25 പേര്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ മക്കള് ഒരു പ്രായം കഴിഞ്ഞ കല്യാണം എല്ലാം വിവാഹം കഴിച്ച് മാറി താമസിക്കുമ്പോൾ

0: അവർക്ക് ഇതിനോട് നല്ല ഇതുണ്ടാവില്ല, കുടുംബകാര്യ ഇതുണ്ടാവും, അത് ഇതൊക്കെ ആകുമ്പോൾ അപ്പം അങ്ങനെ കുറച്ച് പിള്ളേർ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും ബാക്കി വരുന്ന പിള്ളേർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ട്.
1: ഇത് ഇനി വരും തലമുറയ്ക്കും ഇങ്ങനെ താല്പര്യപ്പെട്ട മക്കളെ
0: പഠിക്കാനും അവർക്ക് നമ്മള് അത് പാട്ടായാലും ശരി നൃത്തങ്ങളായാലും ശരി ആചാരങ്ങളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ജീവിത ശൈലികൾ തന്നെ മാറിയപ്പോ പിള്ളേര് മൊബൈലിലേക്ക് കടന്നു, അപ്പൊ ഇതിനോട് കുറച്ച് താല്പര്യം കുറഞ്ഞ കുറവുള്ള പിള്ളേരുണ്ട്, താല്പര്യമുള്ള പിള്ളേരുണ്ട്.
1: ഭാഷയുടെ ഒരു കൈമാറ്റം എങ്ങനെയാണ് മുന്നോട്ടേക്കുള്ള ജനറേഷനിലേക്ക്?
0: ഭാഷ എന്തായാലും മറക്കുന്നില്ല, ഇല്ല ഊരില്, അതായത് ഊരിലും അതായത് ഉന്നതികളിലും അല്ലെങ്കിൽ അതായത് കുടുംബത്തിൽ കുറച്ച് പേര് മാത്രം മലയാളം സംസാരിക്കുകയും ബാക്കി അവരുടേതായ തനത് ഗോത്ര ഭാഷകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഊരിൽ പരസ്പരം പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മാമിൽ സംസാരിക്കുന്നതും നമ്മളെ ഗോത്ര ഭാഷകൾ
1: തന്നെയാണ്.
0: അതുകൊണ്ട് അത് മറന്നു പോകല. പിന്നെ എന്താ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്താ വിദ്യാഭ്യാസം കുറച്ച് വന്നപ്പോ ഇതിലേക്ക് നമ്മളെ ഭാഷയിലേക്ക് കുറച്ച് മലയാളങ്ങളും
1: വാക്കുകളുണ്ട്.
0: അതിന്റെ ഒരു
1: പക്ഷെ അത് ശരിക്കും അറിയുന്ന ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലല്ലേ അത് തിരുത്തപ്പെടേണ്ടത്. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്, ഇപ്പൊ ഭാഷകളെ എല്ലാ രീതിയിലും മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറയല്ലോ ജെൻസിയുടെ ഭാഷ, ഇനി വരാൻ പോകുന്ന തലമുറകളുടെ ഭാഷയൊക്കെ നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിലേക്ക് തന്നെ കയറിയെന്നാ പറയുന്നത്. അപ്പൊ എന്നാലും നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനൊരു മാറ്റം വരാതെ നമ്മൾ
0: കൊണ്ടുപോകണമല്ലോ. ഇപ്പൊ ഞങ്ങളെ ഭാഷയിൽ തന്നെ ഒരു ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചോദിക്കാൻ, ചെറിയ മക്കളെ ഒക്കെ ആണെങ്കിൽ അത് നമ്മളെ കാട്ടും പ്രായം കുറഞ്ഞ അവരെ നീ എന്ന് വിളിക്കും. നിന്ന യസറ് യാന എന്ന് ചോദിക്കും.
1: നിന്ന യസറ്
0: യാന എന്ന് ചോദിക്കും. മുതിർന്നവരാണെങ്കിൽ നിങ്ക യസറ് യാന എന്ന് ചോദിക്കും.
1: അങ്ങനെ പറഞ്ഞാല്
0: നിങ്ക യസറ് യാന, നിങ്ങളുടെ പേര്
1: എന്താണ്?
0: അപ്പം പ്രായം കുറഞ്ഞവരെ നിന്റെ പേരെന്താണ്, പ്രായം കൂടിയവർ
1: ബഹുമാനം കുറച്ച് കൊടുക്കുന്ന
0: രീതിയിൽ അങ്ങനെയാണ് സംസാരിക്കുക.
1: കന്നഡ ഭാഷയായിട്ട് അങ്ങനെ കൂടുതൽ തോന്നിയിട്ടുണ്ടോ?
0: കാട്ടുനായ്ക്ക ഭാഷ തന്നെ കർണാടക, തമിഴ്, തെലുങ്ക് എല്ലാം മിക്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു ഭാഷ രീതിയാണ് കാട്ടുനായ്ക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് കർണാടക സ്റ്റേറ്റ്സ് ആണ്. അപ്പോ കർണാടകയിൽ ഒരു നമ്മളൊരു ടീമുണ്ട് അവിടെ, നമ്മളെ റിലേഷൻ പെട്ട ആൾക്കാരാണ്. അപ്പൊ അവിടെ അവര് ടീമായിട്ട് അവിടെ മൈസൂര്, ബാംഗ്ലൂർ അങ്ങനെ ജില്ലകളിൽ പോയിട്ട് പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്.
1: അപ്പം സാറേ, കാട്ടുനായ്ക്ക വിഭാഗത്തിന്റെ തന്നെ കുലത്തൊഴിലായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചു പോരുന്നുണ്ടോ? അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റും?
0: ഓക്കെ, അതുണ്ട്. നമ്മളെ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് തേൻ ശേഖരണവും വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി മാത്രമായിരുന്നു തേൻ ശേഖരണത്തിന്. അത് തിരുനെല്ലി, അതിൽ വയനാട് ജില്ല ആ ഏരിയയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും, എല്ലാ കമ്മ്യൂണിറ്റിയും, ഗോത്ര കമ്മ്യൂണിറ്റികളും തേൻ ശേഖരണവും ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടുണ്ട്.
1: ഉൾക്കാടുകളിലേക്ക്
0: നമുക്ക് ഉള്ളതാണ് ഓൾറെഡി.
1: അപ്പൊ അങ്ങനെ ലൈസൻസ് ഉള്ളവരാണോ ഇങ്ങനെ പോയെടുക്കുക, അതോ നമുക്ക്?
0: അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സൊസൈറ്റിന്റെ ഭാഗമായിട്ട് ഓരോ തിരിച്ചറിയ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തവരും പോയി ഉപജീവന മാർഗത്തിന് വേണ്ടി പോകും. അങ്ങനെയാണ്
1: തേൻ ശേഖരിച്ചിട്ട്
0: സൊസൈറ്റിക്ക് ഗിരിജൻ സൊസൈറ്റി ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൊസൈറ്റികൾ ഉണ്ടാവും, അവിടത്തേക്ക് ആണ് തേൻ ശേഖരിക്കുക.
1: ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, തിരുനെല്ലി സൊസൈറ്റിയിൽ പോയിട്ട് തേൻ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ശേഖരിച്ച്
0: പിന്നെ അവരൊന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് ഇതാക്കി വിൽപ്പന ചെയ്യുന്ന ഉള്ളത് മാത്രമേ ഉള്ളൂ.
1: അതും വ്യത്യാസം എന്താണ്? അങ്ങനെ ഫിൽട്ടർ ചെയ്യാത്തതും ചെയ്തെന്ന് പറഞ്ഞാല് നല്ല
0: ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇപ്പോ നല്ലൊരു സ്റ്റിക്കർ കണ്ടാലല്ലേ ഗുണനിലവാരം ഉള്ളതെന്ന്. അത് തെറ്റിദ്ധാരണയാണ് ശരിക്കും. നമ്മളെ നേരിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കുറെ
1: ആളുകളുണ്ട്,
0: അവർക്ക് അതാണ്, അവർക്ക് ഗുണം, അതിനെ കുറിച്ച് ഗുണമുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ അത് വന്നിട്ട് നേരിട്ട് നമ്മളെടുത്ത് മേടിക്കും. അല്ലാത്തവര് സൊസൈറ്റിന്ന് ഫിൽട്ടർ ചെയ്ത സാധനം മേടിച്ചു. പിന്നെ നമ്മൾ തേൻ പറ

0: ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് മുഴുവനായിട്ട് നശിപ്പിക്കാത്ത കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ അത് ഈച്ചയും നശിപ്പിക്കാതെ പറിക്കുന്ന ഒരു രീതിയാണ്.
1: അതാണല്ലോ വേണ്ടത്.
0: നാളേക്കും വേണ്ടല്ലോ,
1: പിന്നെ
0: വരും തലമുറയ്ക്കും
1: വേണ്ടല്ലോ.
0: അപ്പൊ അങ്ങനെ എന്താ, നമ്മള് ചൂട്ട കത്തിച്ച് ചൂട്ട ഉണ്ടാക്കി അതിന് ഇത് ഇല പച്ചില പച്ചില ചുറ്റി കെട്ടി നോക്കി മരത്തിലേക്ക് ഒരാള് കയറി അതായത് കയറും കൊണ്ടുപോകും. കയറിനെ നമ്മള് ഒറജി എന്നാ പറയാ, ഒറജി എന്നാ പറയാ, അതിനെ കൊണ്ടുപോയി അപ്പൊ പൊത്ത കെട്ടാൻ വേണ്ടിട്ട് ആ ഒറജി താഴേക്ക് വിടും. അപ്പോ പൊത്ത കെട്ടി കൊടുക്കും. പൊത്ത കെട്ടി വലിച്ച് ഈച്ചനെല്ലാം പുകച്ച് മാറ്റി നിർത്തിയതിനു ശേഷം പിന്നെ കയറ് വിടും. പിന്നെ പൂണി കെട്ടി കൊടുക്കും. പാത്രം തേൻ പറിച്ചിടാൻ ഉള്ള അതിന് പൂണി എന്നാ പറയാ. അപ്പൊ അതിലേക്ക് പറിച്ചിട്ട് അത് പറിക്കുന്ന നെയ്യുള്ള ഭാഗം മാത്രം ഇത് ഓട്ടത്തിളച്ച് അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കീറിയെടുത്തതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ വെക്കും. വല്ലതെന്റെ കുഞ്ഞാണ് എന്റെ അതിന്റെ പകുതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കുകയും ബാക്കി അങ്ങനെ അവിടെ വിടുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പിന്നെയും കുഞ്ഞുങ്ങൾ വാങ്ങി നെയ്യുമാക്കി പിന്നെയും അവിടെ ഉണ്ടാവും. പിന്നെയും നമ്മൾ അതെടുക്കും, അതുപോലെ തന്നെ ചെയ്യും. പിന്നെയും അത് രണ്ടു മൂന്നാഴ്ച ആകുമ്പോഴേ പിന്നെയും അത് നെയ്യാക്കും. അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് തേൻ ശേഖരിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. അതെ, അത് വൻതേനിലായാലും ശരി പുറ്റുതേനിലായാലും ശരി, പുറ്റുതേന് പറയുകയാണ് തടിയിലൊക്കെ ആണ് പുറ്റുതേന ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് ഒന്നോ രണ്ടോ അട അവിടെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള അട എടുത്ത് എടുക്കും. അപ്പൊ ബാക്കി അട അവിടെ ഉള്ളത് കൊണ്ട് തേനീച്ച വിട്ടുപോകില്ല. പിന്നെ അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിരിച്ച് പിന്നെ നെയ്യൊക്കെ ഉണ്ടാക്കും. ആ ഒരു രീതിയാണ് നമ്മളത്.
1: ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുമിച്ചാണോ എല്ലാരും പോവാ?
0: അഞ്ചോ ആറോ, ഒരു കുടുംബത്തിൽ അഞ്ചോ ആറോ പേര് ഒരുമിച്ചാ പോവാ. ഇപ്പോ പിന്നെ അങ്ങനെ ഒന്നില്ല, ഇപ്പോ കൂട്ടുകാരന്മാരെ ആരായാലും കൂട്ടി പോവും. അങ്ങനെയാണ്.
1: ഇതിനൊരു കുറവൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ? കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ അങ്ങനെ
0: കുറവൊന്നുണ്ട്? അതാണ് വനനശീകരണം. അതുകൊണ്ടാണ്, അതായത് നമ്മള് ഞാൻ പറഞ്ഞ നമ്മള് കൂടുവിട്ട് കൂടുമാറി താമസിച്ചിരുന്ന കാലം അന്ന് ഈ മൃഗശല്യങ്ങൾ കുറവാ. നമ്മൾ വനങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു ആന ചവിട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു മന്യമൃഗങ്ങളിൽ നിന്ന് മരിക്കുകയോ എല്ലാം ചുരുക്കം ഇതേ ഉള്ളൂ. ഇപ്പോ പിന്നെ കാട്ടില് ഇവർക്കുള്ള ഭക്ഷണവുമില്ല, കുടിവെള്ളവുമില്ല. അതുകൊണ്ടെന്താ ഇവര് നാട്ടിലേക്ക് ഇറങ്ങി. നാട്ടില് ചക്ക മാങ്ങ സൂസണം ഈ ടൈമിലൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ ഒരു ആളെ ആന ചവിട്ടി കൊന്നത് കാട്ടിക്കുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് വന പിന്നെ കാട്ടുകിഴങ്ങ് വർഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പച്ചമരുന്നുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വയറുവേദനയ്ക്കോ ഒരു തലവേദന വന്നാലോ ഒന്ന് മുറ്റത്തിറങ്ങിയാൽ മതി, അതിനുള്ള മരുന്നുകൾ
1: സമ്പത്താണ്ടാവാറ്.
0: ഇപ്പോ ഇല്ല,
1: ഒട്ടും ഇല്ലാന്നാണോ? അത് നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനോ
0: കുറവാണ്?
1: കുറവാണ്.
0: പനിക്കുള്ള മരുന്നിന് വേണ്ടത് വേറെ ഏതെങ്കിലും മരുന്ന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതില്ല ഉള്ളത്. ജലദോഷത്തിനുള്ളത് തലവേദനക്കുള്ളതല്ല, അത് രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ രണ്ടും അസുഖം ഒരുമിച്ച് മാറുള്ളൂ. അപ്പൊ ഒന്ന് കിട്ടിയാ ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു രീതിയാ.
1: ഈ പരമ്പരാഗതമായിട്ട് ഇതുപോലുള്ള വൈദ്യന്മാരും അങ്ങനെ ഉള്ളവരൊക്കെ എപ്പോഴും ഫാമിലിയില്
0: കുടുംബത്തിലുണ്ട്. അത് അറിയപ്പെടാത്ത ആൾക്കാരാണ്. അതായത് നമ്മൾ കൈമാറ്റം ചെയ്യുന്നില്ല, നമ്മളെ കമ്മ്യൂണിറ്റി കൈമാറ്റം ചെയ്യില്ല. അത് സ്വന്തം മകനായാലും പറഞ്ഞു കൊടുക്കില്ല.
1: അങ്ങനെയുണ്ട്?
0: അതെയോ? അത് പേടിച്ചിട്ടാ.
1: അങ്ങനെയുണ്ട്.
0: അതാണ് പിന്നെ അപൂർവമായിട്ട് പറഞ്ഞ് കൊടുത്തെങ്കിൽ പിന്നെ അവര് പിന്നെ സ്വപ്നത്തില് വന്ന് പറഞ്ഞു കൊടുക്കും മരുന്നുകൾ പൂർവികർ. അങ്ങനെയൊക്കെ കൈമാറി അങ്ങനെയൊക്കെ കിട്ടിയാല് അത്
1: അതിനിപ്പോ നമ്മള് പറയുന്ന ഒരു അനുഗ്രഹം വേണമെന്നോ
0: വിശ്വാസം. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് അവിടെ തന്നെ ഒരു വൈദ്യരുണ്ട്, ഗിരിജ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഇതാ,

0: അവരെ അയൽവാസിയായ ചേച്ചി മുഖാന്തരം എന്നൊക്കെ പറയുന്നു. പിന്നെ അവർക്ക് സ്വപ്നത്തില് കുറെ കൊടുത്തതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് അവരിപ്പോ ഫേമസ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ തന്നെ.
1: അത് എവിടെയായിട്ടാ?
0: നമ്മളെ ഉന്നതിയിൽ തന്നെ, ഉന്നതിയിൽ തന്നെ.
1: നമ്മള് കുലത്തൊഴിലല്ലേ പറഞ്ഞത്, തേൻ ശേഖരണം പറഞ്ഞു, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതോ മെയിൻ ആയിട്ട് ഇത് മാത്രമാണോ ചെയ്യുന്നത്?
0: പിന്നെ അതന്നെ, ചീനിക്ക അങ്ങനത്തെ വനവിഭവങ്ങള് ശേഖരിക്കും, നെല്ലിക്ക, കാട്ടുമഞ്ഞള്, അങ്ങനത്തെ കുറെ ഐറ്റംസുകള്, പിന്നെ കിഴങ്ങ്, കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങള് ഒക്കെ ശേഖരിക്കും.
1: നമ്മളെ നാട്ടിലൊന്നും കണ്ടുവരാത്ത, അങ്ങനെ അവിടെ മാത്രം കണ്ടുവരുന്ന അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
0: കാട്ടിൽ കിട്ടുന്ന കിഴങ്ങ് എന്ന് പറഞ്ഞാല്
1: വ്യത്യാസമുണ്ട്.
0: നമ്മള് കാച്ചൽ മോഡലാണ്, പക്ഷെ രുചിയും പിന്നെ അതിന്റെ രൂപമൊക്കെ വേറെ
1: രീതിയിലായിരിക്കും.
0: അതിന് നമ്മള് കിഴങ്ങ് വർഗ്ഗങ്ങള് ഒരു കുറച്ച് ഇത് പറയാം, കാലുകാസ് എന്ന് പറയും, പിന്നെ എക്ക് കാസ്, പിന്നെ നൂരെ കാസ്, ഒട്ടി കാസ്, നാറ, കൊറന്, അങ്ങനൊക്കെ കിഴങ്ങ്.
1: ഇതൊന്നും നമ്മള് കണ്ട സാധനങ്ങളൊന്നല്ല.
0: ശരി, അങ്ങനെ കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്.
1: ടേസ്റ്റ് വരുന്നത് ഇതേപോലെ കാച്ചില് അതുപോലെ?
0: അല്ലല്ല, ടേസ്റ്റ് അല്ല, അതേ ഇതാണ്. എന്ത് കൂട്ടും, അത് പൊടി ഇതൊക്കെ ആവുന്നത്, അതിന്റെ ഇതൊക്കെയാണ്, രൂപങ്ങളൊക്കെയാണ്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും, ഓരോ കിഴങ്ങിനും ഓരോ ടേസ്റ്റ് ആണ്.
1: അതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടോ?
0: അതെല്ലാം ഇപ്പൊ തന്നെ വനനശീകരണം എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഭാഗത്ത് വയനാട് ജില്ലയിൽ തന്നെ വേറൊരു കാടിനെ നശിപ്പിക്കുന്ന ഒരു ചെടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളതിനെ
1: നമ്മളതിലെ യാത്രയൊക്കെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇതിങ്ങനെ പടർന്നാല് മരങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, എല്ലാം നശിച്ചു പോവല്ലോ, എല്ലാം വലിച്ചെടുക്കുക.
0: അടിക്കാട് എന്ന് പറയുന്ന സാധനമല്ല, ഒരു പച്ച പുല്ല് വരെ ഇല്ല അതിന്റെ അടിയിൽ. ഒരു ഭാഗം അതിനെ നശിപ്പിച്ചു വരുന്നുണ്ട്, അത് അതിനനുസരിച്ച് ഒരു ഭാഗം തീർത്തു വരുന്നുണ്ട്.
1: പെട്ടെന്ന് അത് വന്ദലിക്കല്ലേ?
0: പെട്ടെന്ന്.
1: ഭക്ഷണം ആണെങ്കിലും എന്തെങ്കിലും ഒരു വിഭവം ഇപ്പൊ നമുക്ക് പറയാനായിട്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ അത്രയും പോഷകമുള്ള എന്തെങ്കിലും ഒരു?
0: ഓക്കെ, നമ്മള് മക്കൾക്കാണെങ്കിൽ, ചെറിയ മക്കൾക്ക്, അത് അത് പ്രസവിച്ച് ഒന്നോ രണ്ടോ വയസ്സാകുമ്പോഴേക്ക് മക്കൾക്ക് മാത്രമായിട്ട് മുത്താറി കുറുക്കിയിട്ട്, അത് അമ്പാലി എന്ന് പറയുന്നത് നമ്മള്,
1: മുദ്ദയാണോ?
0: മുദ്ദന്റെ അതന്നെ, അതേപടി മുദ്ദപ്പൊടി, അത് അത് ചാലിച്ച്
1: ചാലിച്ചിട്ട്
0: ചാലിച്ചിട്ട് അത് കൊടുക്കാൻ തുടങ്ങും.
1: റാഗിപ്പൊടി,
0: റാഗിപ്പൊടി
1: അതിങ്ങനെ വെള്ളത്തിലോ പാലിലോ,
0: ചൂടുവെള്ളത്തിൽ മിക്സാക്കി ചാലിച്ച് അത് കൊടുക്കും. പിന്നെ അതിന് ചുമ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ കുറച്ച് തേന്, ചെറുതേനൊക്കെ ചേർത്ത് അങ്ങനെ കൊടുക്കും പിള്ളേർക്ക്, ജലദോഷം അങ്ങനെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾക്ക് തന്നെ, നമ്മൾ വലിയവർക്ക് ആണെങ്കിൽ മുദ്ദ ഉണ്ടാക്കി, പിന്നെ ചപ്പ്, ഇലക്കറികള്, ഇലക്കറികള് ഉണ്ടാക്കി ആ ഇലക്കറിയും മുദ്ദയും
1: കൂടെയാണ്
0: കഴിക്കുക. ആദ്യകാലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം ഈ ഇതാണ്, ചോളവും റാഗിയും ഒക്കെ.
1: അവിടെ തന്നെ അവിടെ തന്നെ
0: ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ വിതച്ച്, നമ്മൾ തന്നെ കൊയ്ത്.
1: ഇപ്പോഴും കൃഷികളൊക്കെ തന്നെ എല്ലാം ഉണ്ടോ?
0: ഇപ്പോ ഇല്ല, കൃഷി കുറവ്. ഒന്നാമത് കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറവാ എല്ലാവർക്കും. ആദ്യം എന്ന് പറയുന്ന ഒരു ഒരു കുടുംബത്തിൽ രണ്ട് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വീട് ഉണ്ടെങ്കിൽ, ഇപ്പൊ അതേ സ്ഥലത്ത് 7 വീടുകളാ. ഒരു കൂട്ടുകുടുംബമാണല്ലോ നമ്മളെ ജീവിത ഇത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാനൊരു വീട് കെട്ടി, എന്റെ അമ്മ അമ്മയ്ക്ക് ഒരു വീട്, പിന്നെ എന്റെ പെങ്ങൾക്ക്, പെങ്ങളെ മക്കൾക്ക്, അങ്ങനെ ഉള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലം പോകും. പിന്നെ കൂടുതൽ അന്ന് കഴിച്ചുകൊണ്ടിരുന്ന വനവിഭവങ്ങൾ തന്നെയാണ് ഭക്ഷണ രീതികളത്. പുഴ പോവുക, തോടുകൾ കിട്ടുക, മീൻ പിടിക്കുക, പിന്നെ അന്നത്തെ കാലങ്ങളിൽ ചെറിയ ചെറിയ പ്രാണികളെ ആവശ്യത്തിന് മാത്രം വേട്ടയാടി പിടിക്കുക. അനാവശ്യത്തിനല്ല, ഇപ്പോഴാണ് ആവശ്യത്തിന് മാത്രം. ഇപ്പോഴല്ലേ കുറെ ആൾക്കാർ റോട്ടിലൂടെ വന്ന് വെടിവെച്ച് വീഴ്ത്തി കൊണ്ടുപോയി വിൽപ്പനയൊക്കെ നടത്തുന്ന ഒരു ഇത്.

0: രീതി. അങ്ങ് ആ രീതിയല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം വേട്ടയാടുന്ന രീതി.
1: പഠിക്കാനിപ്പോ എല്ലാരും തന്നെ പോകുന്നില്ല,
0: സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോ പൊതുവെ കുറെയൊക്കെ മാറി. ഇപ്പോ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ രണ്ട് ജില്ലകളുണ്ട്, വയനാട്ടിലുണ്ട്, ഇവിടെ നിലമ്പൂരും ഉണ്ട്. പ്ലസ് ടു വരെ പഠിക്കാനുള്ളത്, പ്ലസ് ടു വരെ എങ്ങനെങ്കിലും പഠിക്കും. പ്ലസ് ടു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ടാ പിള്ളേര്, പിന്നെ മൊബൈൽ മേടിക്കണം.
1: അതാണ് അതാകെ ചിന്ത, മൊബൈലിലേക്ക് വരും.
0: പണിക്ക് പോകണം, പണിക്ക് പോയിട്ട് കുറച്ച് കാശായി കഴിഞ്ഞാൽ ഇനി പഠിക്കണ്ട ആ ഒരു മൈൻഡ്.
1: അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ
0: പറ്റുക?
1: പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ
0: അല്ല, അത് പിള്ളേർ സ്വയം മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളെ കണ്ട്, നമ്മളെ കഷ്ടപ്പാട് കണ്ട്, നമ്മളെ അനുകരിക്കാതെ എനിക്ക് ഒരു ജോലി വേണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നെ ഉദിക്കണം.
1: അതെ അതെ, ഒന്നും പറഞ്ഞു കൊടുത്ത് ജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ,
0: ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം ഇതിലല്ല. അത് വേറെ ഒരു ചിന്ത അല്ല ഇതെന്ന് പറഞ്ഞാൽ, ഉന്നതികളിലായതുകൊണ്ട് കൂട്ടുകെട്ടുകൾ കൂടും. ഒറ്റ ചിന്തയുള്ളൂ, വേറെ മാറി ചിന്തിക്കാനുള്ള ഒരു ഇത് അവിടെ സ്ഥലത്ത് കിട്ടൂല അവർക്ക്. അങ്ങനെയാണ് കുറെ മക്കളും ഡ്രോപ്പ് ഔട്ടായി ഇങ്ങനത്തെ ഒരു തൊഴിൽ കണ്ട് എത്തുന്നത്. അതൊന്നും പഠിക്കാനൊന്നും പോകില്ല.
1: അപ്പൊ ഒരുപാട് സന്തോഷം സാർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് രഘു എം ബേഗൂരാണ്, തിരുനെല്ലിയിൽ നിന്നും. ഒരുപാട് കഥകള് കാട്ടുനായ്ക്ക ഗോത്ര വിഭാഗത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരുപാട് കഥകള് നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷം റേഡിയോ കൊച്ചി 90 FM-ൽ വന്നതിലും സംസാരിച്ചതിലും.
0: സന്തോഷം,
1: നന്ദി.
0: ഓക്കേ.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ും

0: KFM കഥായനം പരിപാടിയിൽ ഇന്ന് ഓണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. എഴുതിയത് രാജൻ കിണറ്റിങ്കര, മുംബൈ. അവതരണം ശ്രുതി എം നായർ.
1: ഓണത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും എപ്പോഴും ഗൃഹാതുരത്വത്തിന്റെ ചില നിശബ്ദ നൊമ്പരങ്ങളുണ്ട്. ആ നോവുകൾ ബാല്യകൗമാരങ്ങളിൽ നിന്നും നിഴൽ യാത്ര ചെയ്ത് ഓടിത്തളർന്ന് യൗവനത്തിന്റെ നടുമുറ്റങ്ങളിൽ ആത്മവിലാപം ചെയ്യുന്നു. മനസ്സിലെ മുക്കുറ്റിപ്പൂവുകൾ ഇനിയും വാടിയിട്ടില്ല. വേലിപ്പടർപ്പിലെ കണ്ണാന്തളിയും തുമ്പയും കൈവള്ളിയും കോറിയിട്ട സുഖമുള്ള നീറ്റലുകൾ ഇനിയും മാഞ്ഞിട്ടില്ല. പാടം മുഴുവൻ ഉഴുതുമറിച്ച് കയറി വരുന്ന ഗ്രാമത്തുടുപ്പുകൾക്ക് ചേറിന്റെ മണമായിരുന്നില്ല, ഓണനിലാവിന്റെ സുഗന്ധമായിരുന്നു. ഗ്രാമത്തിനുമേൽ സന്ധ്യയുടെ നിഴൽ വീണു തുടങ്ങി. വേർപാടുകൾ എന്നും ഒരു നൊമ്പരമായിരുന്നു. പക്ഷേ ഉത്രാടസന്ധ്യയുടെ വേർപാടിന് മാത്രം ഒരു ഉത്സവലഹരിയായിരുന്നു നാളെ പിറക്കുന്ന തിരുവോണത്തിന്റെ ആഘോഷലഹരി. കാലവർഷം വഴിമാറിയ ആകാശ ചെരുവിൽ ഓണത്തുമ്പികൾ നൃത്തം ചവിട്ടുകയാണ്. പോയകാല കർക്കിടകത്തിന്റെ ദുഃഖഭാരങ്ങൾക്ക് ഒരന്ത്യബലി പോലെ. വഴിതെറ്റിയ ചില ദേശാടന പക്ഷികൾ പാടവരമ്പിലെ ആൽമരക്കൊമ്പിൽ അഭയം തേടിയിരിക്കുന്നു. അവ സ്വയം തീരുമാനിച്ച പോലെ ഒരോണം കൂടിയിട്ടേ ഇനി യാത്രയുള്ളൂ. തെക്കേ കുന്നിലെ ഏതോ കുടിലിൽ നിന്നും ഒഴുകി വരുന്ന പേരറിയാത്ത കുഞ്ഞിന്റെ കരച്ചിൽ ചിങ്ങ നിലാവ് പോലെ വയലുകൾക്കക്കരെ പുഴവരമ്പിൽ തട്ടി ചിന്നിച്ചിതറുന്നു. തെക്കാരയിലെ മറപ്പെട്ടിയിൽ അടുക്കിവെച്ച പുത്തൻമണം മായാത്ത ഉടുപ്പുകൾ പുറത്തു ചാടാൻ വെമ്പുന്നുണ്ട്. ഇല്ല, ഒരു രാവുകൂടി കാത്തിരിക്കണം നിന്റെ നിറങ്ങളിൽ എന്റെ ഹൃദയമെടുപ്പിന്റെ താളങ്ങൾ ഇഴ ചേർക്കാൻ. പട്ടാമ്പിയിലെ അങ്ങാടിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഓണക്കച്ചവടക്കാർ നിരന്നിരിക്കുന്നുണ്ട്. അവരിൽ ആരുടെയോ വീട്ടിലെ പുകയുന്ന അടുക്കളയിൽ തീ പകർന്നത് മറപ്പെട്ടിയിലെ ഈ വർണ്ണകലഹങ്ങൾ നൽകിയ ആശ്വാസ ദീപങ്ങളാണ്. കരവിരുതിന്റെ അന്ത്യവാക്കുപോലെ പൂമുഖത്ത് ഭസ്മക്കൊട്ടയ്ക്കരികെ ആടി നിൽക്കുന്ന പൂക്കൂടകൾ. എത്ര കുന്നും മലയും പറമ്പും അരിച്ചു പെറുക്കിയിട്ടും നിന്റെ വിശപ്പകറ്റാൻ കഴിയാതെ ഒട്ടിയ വയറിൽ നോക്കി നിരാശനായി നിന്ന എന്റെ കണ്ണിൽ അന്നു പൊടിഞ്ഞു വന്നത്

ബാല്യത്തിന്റെ നിഷ്കളങ്ക അശ്രുബാഷ്പങ്ങളായിരുന്നു. തെക്കേ തൊഴുത്തിലെ ചൂടുമാറാത്ത പശുചാണകം മുറ്റത്തെ തുളസിത്തറയ്ക്ക് കീഴെ വിരിച്ച് മണിമെത്തയിൽ വെണ്മയുടെ ആദ്യാനുരാഗം പോലെ തുമ്പപ്പൂവുകൾ കൈനുണഞ്ഞുറങ്ങുമ്പോൾ രാവേറെ ചെല്ലും വരെയും ഉറക്കമിളച്ച് അവയ്ക്ക് കാവലിരുന്നിട്ടുണ്ട്. റോഡിനിരുവശവും തിങ്ങി നിൽക്കുന്ന നേന്ത്രവാഴത്തോട്ടങ്ങളിൽ ഗുണപരിശോധന നടത്തുന്ന അണ്ണാറക്കണ്ണന്മാർ ഒരത്യാധുനിക യന്ത്രങ്ങൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഗുണനിലവാരങ്ങളുടെ മാനദണ്ഡങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട ശ്രീരാമ പുണ്യം നേടിയ നിരുപദ്രവ ജീവികൾ. കുനിഞ്ഞു നിൽക്കുന്ന നേന്ത്രവാഴക്കുലകൾ മാവേലി മന്നനെ നമിക്കുന്ന പോലെ തോന്നിക്കുന്നു. അകലെ ഏതോ വീട്ടിലെ റേഡിയോയിൽ നിന്നും ആകാശവാണിയുടെ ഓണഗാനങ്ങൾ ഒഴുകിയെത്തുന്നു. പൂവിളി പൂവിളി പൊന്നോണ നാളിൽ ഉത്രാടത്തിന്റെ രാവിനുറക്കമില്ല. അടുക്കളകൾ പരസ്പരം കലഹിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന പാത്രങ്ങൾക്കൊപ്പം സ്വയം ജീവത്യാഗം ചെയ്ത് ആ ആഘോഷത്തിൽ പങ്കുചേരുവാൻ ഞാനാദ്യം എന്ന മട്ടിൽ തുടിക്കുന്ന ഹൃദയവുമായി തൊടിയിലെ ചെടികളിൽ തൂങ്ങി നിന്നാടുന്ന പച്ചക്കറികൾ, അവയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും പാണ്ടിലോറിയിലെത്തുന്ന വിഷക്കൈകളുടെ ദുർചിന്തകളില്ല, സ്വാർത്ഥമോഹങ്ങളില്ല, പണക്കൊതികളില്ല. ഇത് അമ്മയുടെ മുലപ്പാൽ പോലെ പരിശുദ്ധിയുടെ അമൃതജലം പകർന്ന ജീവന്റെ ചലിക്കാത്ത തുടിപ്പുകൾ. അങ്ങാടിയിലെ കടകൾക്കു മുന്നിൽ നിരനിരയായി തൂക്കി നിർത്തിയ നേന്ത്രവാഴക്കുലകൾ, അത്തം തൊട്ട് തുടങ്ങുന്ന ഓണാഘോഷങ്ങളുടെ അഭിവാജ്യ രുചിക്കൂട്ട്. നേന്ത്രക്കായകളില്ലാത്ത ഓണമില്ല. ഓണത്തിന്റെ ചാരുതയ്ക്കായി പ്രകൃതി കനിഞ്ഞു നൽകിയ വരപ്രസാദം, ചിങ്ങത്തിൽ മാത്രം വിളവെടുക്കുന്ന മലയാള സൗഭാഗ്യം. ഒരു പകൽ മുഴുവൻ പുത്തൻ കോടികളുമായി വീടുതോറും കയറിയിറങ്ങി പല വീടുകളിലും സ്നേഹം പകർന്ന് റാവുത്തർ പീടിക തിണ്ണയിൽ തളർന്നുറങ്ങുന്നു. അത്തം തൊട്ട് ഓണം കഴിയും വരെ റാവുത്തർ ഗ്രാമത്തിൽ തന്നെയാണ്. ചിലപ്പോൾ പട്ടണത്തിൽ തുണികൾ എടുക്കാൻ ഒന്നു പോകും, വീണ്ടും തിരിച്ചു യാത്ര ഇവിടേക്കു തന്നെ. റാവുത്തരുടെ വീടോ നാടോ ആർക്കും അറിയില്ല. ഗ്രാമത്തിലെ ഓരോ വീടും റാവുത്തരുടെ സ്വന്തം, ഗ്രാമത്തിലെ ഓരോ ആളുകൾക്കും റാവുത്തറും സ്വന്തം. ഒരോണക്കോടി ഉടുക്കാൻ കഴിയാതെ നെടുവീർപ്പിട്ട് കുഞ്ഞു മനസ്സിലേക്ക് റാവുത്തർ മാവേലിയായി അവതരിക്കും. പണമുള്ളവനും ഇല്ലാത്തവനും റാവുത്തറുടെ തുണിക്കെട്ടിൽ വിരിയുന്ന ഉദാരതയുടെ വർണ്ണക്കോടികളിൽ ഓണം ആഘോഷമാക്കുന്നു. മുറ്റത്തെ അരിക്കോലം എഴുതിയ തറയിൽ തൃക്കാക്കരപ്പൻ ചെത്തിയും തുളസിയും ചൂടി നിലാവിൽ കുളിച്ചു നിൽക്കുന്നു, വീടിന്റെ രക്ഷകനായി. തലേന്നു നേദിച്ച പൂവടയും അവസാന സ്വാദും നുകരാൻ ചില കരിയുറുമ്പുകൾ അനുവാദം കാത്ത് ഓച്ഛാനിച്ച് പുറത്തു നിൽക്കുന്നു, മഹാരാജാവിന് മുഖം കാണിക്കാൻ നിൽക്കുന്ന പ്രജകളെപ്പോലെ. വഴിമാറിയ കാലത്തിന്റെ ഇൻസ്റ്റന്റ് സുഖങ്ങളിൽ ഓർമ്മകൾക്കുകൂടി ഓർമ്മ പിശുക്കു പറ്റിയിരിക്കുന്നു. ഓണം ഓർമ്മകളിൽ നിന്നുകൂടി മാഞ്ഞു പോകുന്നുവോ? ഞാൻ ഓടിക്കളിച്ച എന്റെ തൊടിയിലെ തൊട്ടാവാടി കുട്ടികൾക്ക് എന്തു പറ്റി? എത്ര തൊട്ടാവാടിയായാലും ഞാൻ തൊട്ടാൽ നീ പരിഭവിക്കാറില്ലല്ലോ. ഞാൻ മണ്ണപ്പം ചുട്ട പൂഴിമണ്ണിന്റെ ഗന്ധങ്ങൾ ഇവിടെ. ഉമ്മരത്തെ കൂവളത്തറയിൽ ഓരോ പ്രഭാതത്തിലും എന്നെ നോക്കി പുഞ്ചിരിച്ച നന്ത്യാർവട്ട പൂക്കളെവിടെ? കിഴക്ക് വെള്ളകീറും മുന്നേ കുളിച്ചൊരുങ്ങി കുണുങ്ങിക്കുണുങ്ങി അമ്മയെ പുൽകാൻ മണൽക്കാടുകളിലൂടെ ഒഴുകി നീന്തിയ എന്റെ ഭാരതപ്പുഴയെവിടെ? എല്ലാം വെറും ഓർമ്മകൾ മാത്രമായിരിക്കുന്നു. തൊടിയിലെ കോൺക്രീറ്റ് തറയിൽ ഞെരിഞ്ഞൊടുങ്ങിയ തുമ്പയും മുക്കുറ്റിയും അവയുടെ നെഞ്ചു പിടഞ്ഞുള്ള കരച്ചിൽ കാറ്റിലെവിടെയോ അലയടിക്കുന്നുണ്ട്. അത് ജീവിച്ചു തീരാത്ത ഇന്നലകളെ ഓർത്തുള്ള വിലാപമല്ല, മറിച്ച് ഇനിയും ഒരു മഞ്ഞുതുള്ളിക്ക് അന്തി കൂട്ടുറങ്ങാൻ കഴിയാതെ പോയ നിസ്സഹായതയുടെ വിതുമ്പലാണ്. ഒരോണം കൂടി ഇന്നലകളെക്കുറിച്ച് നെടുവീർപ്പിടാൻ മാത്രമായി ഒരോണം.

ശ്രീരാജൻ കിണറ്റിങ്കരയുടെ ആ ഓർമ്മക്കുറിപ്പിന് ശേഷം ഇതാ ശ്രീ കാവ്യദാസ് ചേർത്തല എഴുതിയ ഓണപ്പാട്ട്. സംഗീതം ഹരീഷ് പുലത്തറ, ആലാപനം ഹരീഷ്, അനു തോമസ് എന്നിവർ.

0: നമസ്കാരം, ഞാൻ നിമ്യ ലാൽ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, ഞാൻ ഹിഷാം അബ്ദുൽ വഹാബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ കൃഷ്ണപ്രിയ ശ്രീജിത്ത്.
1: എൻ്റെ പേര് അർച്ചന.
2: ഞാൻ ദർശന.
0: അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുറച്ച് ഓണപ്പാട്ടുകളായിട്ടാണ്. ഓണക്കാലം ആയതുകൊണ്ട് കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പാട്ട് കേൾക്കണം, ആസ്വദിക്കണം. അപ്പോൾ ആദ്യത്തെ പാട്ട് പാടുന്നത് അർച്ചനയാണ്. അർച്ചന പാടാൻ പോണ പാട്ട് വിഷുക്കണി എന്ന് പറഞ്ഞ സിനിമയിലെ സലീൽ ചൗധരി സാർ സംഗീതം ചെയ്ത്, ശ്രീകുമാരൻ തമ്പി സാർ ഗാനം രചിച്ച്, KG യേശുദാസ് പാടിയ പൂവിളി പൂവിളി എന്ന് പറയുന്ന ഗാനമാണ്. അപ്പോൾ നമുക്ക് അർച്ചനയുടെ പാട്ട് കേൾക്കാം ആദ്യം.

അപ്പൊ എന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ദർശനയുടെ ഒരു പാട്ട് കേട്ടാലോ. ശ്രീകുമാരൻ തമ്പി സർ എഴുതിയ, എം കെ അർജുനൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത, വാണി മാം ആലപിച്ച തിരുവോണ പുലരിതൻ എന്ന പാട്ടാണ് ദർശന നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്.

അപ്പൊ എന്റെ അർച്ചനയുടെ പാട്ടൊക്കെ കേട്ടല്ലോ, ഇനി നമുക്ക് കൃഷ്ണപ്രിയയുടെ പാട്ട് കേൾക്കാം. ഉത്സവ ഗാനങ്ങൾ എന്ന ആൽബത്തിലെ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉത്രാട പൂനിലാവേ എന്ന പാട്ടാണ് കൃഷ്ണപ്രിയ അടുത്തതായി പാടാൻ പോകുന്നത്.

അപ്പൊ എല്ലാരും ഞങ്ങളുടെ ഓരോ പാട്ട് വീതം കേട്ടു. അപ്പൊ ഇനി ഞങ്ങള് ഒരുമിച്ചൊരു പാട്ട് പാടാൻ പോവാണ്. എല്ലാവർക്കും അറിയാവുന്ന പറനിറയെ പൊന്നിളക്കും എന്ന് പറഞ്ഞ പാട്ടാണ് ഞങ്ങളിപ്പോ പാടാൻ പോകുന്നത്. വിദ്യാസാഗർ സർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ ജെ യേശുദാസും സുജാത മാമും കൂടിയും ചേർന്ന് പാടിയ, ഓണക്കാലത്ത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പൊ ഞങ്ങളും കൂടി ആ പാട്ട് ഇപ്പൊ പാടുകയാണ്.

ഇനി വീണ്ടും നമുക്ക് ദർശനയുടെ ഒരു പാട്ടായാലോ. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പ് സാർ എഴുതിയ, തലയിൽ ചൗധരി ഈണം പകർന്ന, ദാസേട്ടൻ പാടിയ ഓണപ്പൂവ എന്ന പാട്ട് നമുക്ക് കേൾക്കാം.

അടുത്തതായി നമുക്കൊരു തിരുവാതിരപ്പാട്ട് കേട്ടാലോ? യൂസഫ് അലി കേച്ചേരി എഴുതി, ബോംബെ രവി സംഗീതം പകർന്ന പരിണയം എന്ന ചിത്രത്തിലെ പാർവണേന്ദു മുഖി എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് അർച്ചനയാണ്.

നമുക്ക് കൃഷ്ണപ്രിയയുടെ പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, ദക്ഷിണാമൂർത്തി സാർ ഈണം പകർന്ന മധുര ഗീതങ്ങൾ എന്ന ആൽബത്തിലെ ദാസേട്ടൻ പാടിയ ഓണക്കോടിയുടുത്തു മാനം എന്ന പാട്ടാണ് കൃഷ്ണപ്രിയ പാടുന്നത്.

അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ടും കൂടി അവസാനമായിട്ട് പാടുകയാണ്. പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചലച്ചിത്രത്തിലെ ജെറി അമൽദേവ് സർ സംഗീതം നൽകി, ഒ എൻ വി കുറുപ്പ് ഗാനം രചിച്ച്, കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ അത്തപ്പൂവും നുള്ളി എന്ന പാട്ട്.

0: എല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഓണപ്പാട്ടുകളായിട്ടുണ്ടായത് ഞാൻ കൃഷ്ണപ്രിയ ശ്രീജിത്ത്,
1: ഞാൻ അർച്ചന,
2: ഞാൻ ദർശന.
0: സോ എല്ലാവർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും, റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി.

നമസ്കാരം, ഞാൻ നിമ്മിയ ലാൽ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

நா சண்முகம். നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാഹുൽ ദേവാർക്കെ. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് യോധ എന്ന ചിത്രത്തിലെ പടകാളി എന്ന പാട്ട് ഹാർമോണിയത്തിലൂടെ വായിച്ച തരംഗമായ എ ആർ റഹ്മാൻ സാർ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ശരണപ്പു എന്ന കലാകാരനാണ് നമ്മോടൊപ്പം.

0: നമസ്കാരം. എൻ്റെ പേര് വി ശരൺ എസ് ശേഖർ എന്നാണ്, ശരൺ അപ്പു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിസ്റ്റാണ്, ഇന്ന് ഫിലിമിൽ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ബേസ്ഡ് ബാൻഡ്, ഹാർമോണിയം ഫുള്ളി ഹാർമോണിയം ആയിട്ട് പോകുന്ന ഒരു ബാൻഡ്. ഞാൻ ഇപ്പോൾ ഹാർമോണിസ്റ്റാണ്, ഞാൻ കീബോർഡാണ് പഠിച്ചു തന്നത്, ഇപ്പോൾ ഹാർമോണിയം ബേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: സർ, ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് കീബോർഡ്, ഗിത്താർ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ് പ്ലേ ചെയ്യുന്നത് കണ്ടുവരുന്നത്. സാർ എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്യാൻ കാരണം?
0: ബേസിക്കലി ഞാൻ ഹാർമോണിയത്തിൽ വരണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു വ്യക്തിയല്ല. കാരണം ഞാനും കീബോർഡാണ് പഠിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അച്ഛനും വീട്ടുകാരിലൊക്കെ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മ്യൂസീഷ്യനാണ്, അപ്പോൾ അമ്മയും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഹാർമോണിയം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഹാർമോണിയം വീട്ടിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് പതുക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ടോണ് വ്യത്യാസം, അതിൻ്റെ ഒരു മീൻസ് ഇതൊരു ഇലക്ട്രിക് അല്ലാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്ന ഒരു പ്രത്യേകതരം സൗണ്ട്, അതിൻ്റെ ആ ഒരു ടോണ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അത് നമ്മളെ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അങ്ങനെ ബാക്കിയുള്ള ഹാർമോണിയം പ്ലേയേഴ്സിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറേ സ്റ്റൈല്, നമ്മുടേതായുള്ള ഓൺ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹാർമോണിയം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഹാർമോണിയത്തിലൊരു സ്ഥാനം നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. ബേസിക്കലി എല്ലാ ഒരു ട്രഡീഷണൽ ഞാൻ ഫോളോ ചെയ്തിട്ട് തന്നെ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ കൊണ്ടുവന്നു, അതാണ് സത്യം.
1: സാർ പറഞ്ഞല്ലേ ഹാർമോണിസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണോ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ ഹാർമോണിയത്തേക്ക് വന്നത്?
0: ബേസിക്കലി എനിക്ക് ഹാർമോണിയം ഫസ്റ്റ് ഇൻസ്പിറേഷൻ ആവുന്നത് സത്യം പറഞ്ഞ പ്രകാശ് ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ലെജൻഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിസ്റ്റാണ്. അതാണ് ഹരിഹരനൊക്കെ ഇപ്പോൾ കീബോർഡ് വായിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് നമ്മുടെ ഹാർമോണിയം കുറച്ചുകൂടി ജനകീയമാക്കിയ വ്യക്തിയാണ് സത്യം പറഞ്ഞ പ്രകാശ് ഏട്ടൻ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്പിറേഷനാണ്. പിന്നെ ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ അതൊന്ന് അവിടെ നിന്ന് പെർസ്യൂം ചെയ്തു. ദെൻ ഇപ്പോൾ ഒരുപാട് സന്തോഷം.
1: സർ, മറ്റുള്ള ഇൻസ്ട്രുമെന്റ് കീബോർഡ് ഗിത്താറ് അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രുമെന്റിന് ഹാർമോണിയം മാത്രം ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് റീസൺ ആയിട്ട് എന്തെങ്കിലുണ്ടോ?
0: ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർമോണിയം ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നൊരു വ്യക്തിയല്ല ഞാൻ. ബേസിക്കലി എൻ്റെ കണ്ണിൽ കുടുങ്ങിയൊരു സംഭവമാണ് ഹാർമോണിയം. അപ്പോൾ ഞാൻ കീബോർഡിസ്റ്റ് തന്നെ, കീബോർഡാണ് പഠിച്ചിട്ടുള്ളത് ആധികാരികമായിട്ട്. പക്ഷേ ഹാർമോണിയം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ടോണ് ബേസിക്കലി നല്ല ഡിഫറെൻ്റാണ്. ഇപ്പോൾ കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം കീബോർഡിലെല്ലാം ടോൺസും വരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലും എല്ലാം ഡിഫറെൻ്റ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഹാർമോണിയം അതിൻ്റെ സ്റ്റൈൽ വളരെ ഡിഫറെൻ്റാണ്. കാരണം നമുക്ക് സാധാ ഒരു പിയാനോ വായിക്കുന്ന പോലെ, കീബോർഡ് വായിക്കുന്ന പോലെയോ ഹാർമോണിയത്തിൽ വായിക്കാമല്ല. സംഭവം കീസൊക്കെ സെയിം ആണെങ്കിലും ഇപ്പോൾ മീൻസ് അതിൻ്റെ ബെല്ലോസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിൽ അതുവഴിയാണ് നമ്മൾ എയർ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ള റീഡ്സ് ഉണ്ട്. ആ റീഡ്സ് വഴി തട്ടി എയർ വരുമ്പോഴാണ് ഇതിന് ടോൺ ഉണ്ടാവുന്നത്. ആൻഡ് ആ ടോണ് പല ഹാർമോണി, ഇപ്പോൾ ഹാർമോണി ഇൻട്രസ്റ്റിംഗ് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഹാർമോണി. ഇപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഒരേ ഹാർമോണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ടോണായിരിക്കും രണ്ട് ഹാർമോണിയത്തിനും. കാരണം അതൊരു ഹാൻഡ് മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അക്കോസ്റ്റിക് ആണ്, പിന്നെ മീൻസ് വിൻഡിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ടോണും അതിൻ്റെ സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളത് ശരിക്കും പഠിച്ച് മീൻസ് ഒരുപാട് പേരുടെ കേട്ടാലും അതിൻ്റെ സ്റ്റൈൽ കയ്യിലോട്ട് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഫിംഗർ വായിക്കുന്ന രീതി, കീബോർഡിനെ സംബന്ധിച്ചപ്പോൾ ഒരു നോട്ട് വായിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മൂന്ന് നോട്ട് വായിച്ചാലാണ് ഹാർമോണിയത്തിൻ്റെതായുള്ള സ്റ്റൈൽ വരുള്ളൂ. പിന്നെ ഈ ബെല്ലോസിൻ്റെ യൂസേജ്, സത്യം പറഞ്ഞതൊരു കോംപ്ലക്സ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ അതിലൂടെ നമ്മളൊരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിയം ഈസ് ഒരു വളരെ വളരെ ഹാൻഡി ആയിട്ടുള്ള
1: ഇൻസ്ട്രുമെൻ്റാണ്. സർ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വായിക്കാമോ?
0: ഞാനിന്ന് ആരാധിക വായിക്കാം. ഓക്കെ.

0: ഹാർമോണിയം എങ്ങനെയാണ് സാർ പഠിച്ചത്? സ്വയം പഠിച്ചതാണോ അതോ ഒരാൾ അരഞ്ഞ ഒരാൾ ട്രെയിൻ ചെയ്ത് പഠിച്ചതാണോ?
1: സത്യത്തിൽ ഞാൻ കീബോർഡാണ് പഠിച്ചത്. ലെസ്ലി പീറ്റർ എന്ന് പറഞ്ഞ ആളുടെ കീബോർഡ് പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി എനിക്ക് ബേസിക്സ് അറിയാം, മീൻസ് ഇതിന്റെയൊക്കെ ബേസിക്സ് സെയിം ആണ്, പക്ഷെ വായിക്കുന്ന സ്റ്റൈലാണ് ഡിഫറെന്റ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്, ഞാനൊരു പഠനം ഉണ്ടായിട്ടില്ല, പോയി പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വീട്ടിലിരുന്ന് എന്റേതായിട്ടുള്ള ഒരു യുണീക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ ആദ്യം ഭജന കുറെ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖവാലി ഷോസ് വായിച്ചു, പിന്നെ ഒട്ടുമിക്ക മെഹഫിലുകളിൽ കൂടെ തുടങ്ങി. ഇപ്പൊ മെഹഫിലിൽ വരുന്ന ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്ര നല്ല സിംഗേഴ്സ് ആയിരിക്കില്ല, മീൻസ് അവരുടെ ആഗ്രഹം കൊണ്ട് വന്ന് പാടുന്നവരിക്കും. അപ്പൊ പലരും പല രീതിക്ക് പാടും. അപ്പൊ നമ്മൾ അതൊക്കെ ഒരു പഠനമായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അവർ പാടുമ്പോൾ പെട്ടെന്ന് അവർ പിച്ചൊക്കെ മാറും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നോക്കി നോക്കി നോട്ടീസ് ചെയ്ത് വായിച്ച് പഠിച്ചു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടുകൾ മനസ്സിൽ കാണാപ്പാടായി. അപ്പൊ സത്യം പറഞ്ഞ പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു എന്റെ പഠനം. പല പ്രോഗ്രാമുകൾ പോയെന്ന് തന്നെയാണ് പഠനം, അല്ലാതെ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കേണ്ട അങ്ങനെയല്ല എന്റെ പഠനം. മറ്റു പ്രോഗ്രാമുകളിൽ പോകുന്നതും ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി.
0: സാർ ഇപ്പോൾ ഒരു ദിവസം സാർ എത്ര അവേഴ്സ് ഇതിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഹാർമോണിയം?
1: ബേസിക്കലി സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു. ഞാൻ ഫോഴ്സ്ഫുള്ളി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്, കാരണം എനിക്കൊരു 5 മിനിറ്റ് 10-15 മിനിറ്റും ഇത് വായിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചില സമയത്ത് ഒരു മൂഡുണ്ടാകുമ്പോൾ ഞാൻ വായിക്കും. അപ്പം ഞാൻ അതിൽ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ഉത്തരം കൂടി പറയേണ്ടത്, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പഠിപ്പിക്കുന്ന രീതിയുടെ ഇഷ്യൂ ആണ്. അത് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇന്നിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന മിക്ക എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇത് എന്താണ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയാണെങ്കിലും നമ്മളൊരു കുട്ടിയുടെ മനസ്സിലായി. അപ്പം ഞാനൊരു ചെറിയ പ്രായത്തിൽ ഞാനൊരു 3rd class വെക്കേഷനിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടിക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല പഠിപ്പിക്കുന്നത്. അവർക്കറിയുന്ന സാധനം നല്ല ചിട്ടയായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകുന്നു. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നത് വരെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ള ചെയ്യലായിപ്പോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ അവർ പഠിപ്പിച്ചിരുന്നു, അത് കഷ്ടപ്പെട്ട് വായിക്കുന്നു, അങ്ങനൊരു സംഭവമായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അവേഴ്സ് കുറവായിരുന്നു. പക്ഷെ ഒരു പീക്കിലെത്തിയപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റി, ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് വായിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടത്തോടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാക്ടീസിൻ്റെ അവേഴ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു അവറായിട്ട് കൂട്ടാറില്ല, അത് ചിലപ്പോൾ 3-4 മണിക്കൂർ ചിലപ്പോൾ പോകാം, 5 മണിക്കൂർ 6 മണിക്കൂർ പോവാം. പിന്നെ ഇപ്പോൾ ലൈഫ് പിന്നെ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. നമ്മുടെ എന്താണ് നമ്മുടെ വായനയിൽ എന്തായാലും ചേഞ്ച് വരും പ്രാക്ടീസ് വരുമ്പോൾ. ഇപ്പോൾ പ്രോഗ്രാമുകളായതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസ് അല്ല, നമ്മളെപ്പോഴും മ്യൂസിക്കിൽ തന്നെയാണ് ലൈഫ് ഗോയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് ചേഞ്ച് ആയിപ്പോൾ ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ചെയ്താലും ഞാൻ ഇപ്പോൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വായന അത് ഉറപ്പായിട്ടും ബാധിക്കും. പ്രാക്ടീസ് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ മ്യൂസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: സർ, ഹാർമോണിയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണ്?
1: ബേസിക്കലി ഹാർമോണിയം ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത് മീൻസ് എൻ്റെ പാരൻസ് ആയിരുന്നു സപ്പോർട്ട്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ 10th class പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള ഹാർമോണിയം അതൊരു പഴയ ഇൻസ്ട്രുമെൻ്റ്, അത് എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അതൊരു വലിയ ചാലഞ്ച് ആയിരുന്നു. മീൻസ് ഹാർമോണിയം വായിക്കുന്നതിനേക്കാളും ചാലഞ്ച് അതായിരുന്നു മറ്റുള്ള സൊസൈറ്റി എന്ന് പറയുന്നൊരു ഇഷ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. കാരണം ഇങ്ങനെ പഴയ പാട്ടുകൾ അല്ലെങ്കിൽ പഴയത് അങ്ങനെയല്ല. ബേസിക്കലി നമുക്ക് എന്താണ് ഇപ്പോൾ വീണയാണെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പഴയ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നമുക്ക് പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ എ ആർ റഹ്മാൻ സാർ നമ്മുടെ പടകാളി അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും ഒരാൾ ഹാർമോണിയത്തിൽ ചിന്തിക്കാതെ, അങ്ങനെ അത് വായിച്ചപ്പോഴാണ് എ ആർ സാർ അത് നോട്ട് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് പുള്ളി കേൾക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഹാർമോണിയത്തിലാണ് പടകാളി കേൾക്കുന്നത് ആദ്യമായിട്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പലർക്കും. ഇതാണ് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അയ്യോ ഹാർമോണിയോ അങ്ങനെ ഒരു സംഭവം, ഇപ്പോഴാണ് അതൊക്കെ ചേഞ്ച് ആയി വരുന്നത്. അതുപോലെ തന്നെ ഈ ഹാർമോണിയത്തിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ എനിക്കൊരു നന്ന അത്യാവശ്യം പ്രോഗ്രാംസ് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഹാർമോണിയം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഹാർമോണിയംസ് ഉണ്ടെങ്കിൽ പോലും ഒരു കാലം വരെ എനിക്ക് ഹാർമോണിയം നല്ലത് മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാർമോണിയം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് മറ്റൊരു സംഭവം. അപ്പോൾ ഈവൻ അതുപോലെ തന്നെ ഹാർമോണിയം റിപ്പയർ ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു കേട് വന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. നല്ലൊരു ആളുകളില്ല സത്യം പറഞ്ഞ ഹാർമോണിയം ഇപ്പോൾ ഇല്ലാന്ന് തന്നെ പറയുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ടീമും ഇപ്പോൾ അവിടെ വേറെ ആളുകളെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹാർമോണിയം വൈസ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, കാരണം അത് നല്ല സ്പീഡിൽ വായിക്കണം. പിന്നെ ഹാർമോണിസ്റ്റുകൾ വളരെ കുറവായതുകൊണ്ട് അത് എനിക്ക് സത്യം

0: പറഞ്ഞാലൊരു ഉപകാരമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഒരുപാട് പേര് ഹാർമോണിയത്തിലോട്ട് ഇപ്പൊ ഇതിന് ശേഷം വരാൻ തുടങ്ങി. മീൻസ് ഇപ്പൊ ഒരുപാട് പേരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് ഫേസ് ചെയ്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കണക്കിനത് ഉപകാരമാണ്, കാരണം എനിക്ക് ഫീൽഡിൽ പെട്ടെന്ന് തിളങ്ങാൻ പറ്റി. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകളില്ലാത്തതുകൊണ്ട് പല സ്റ്റൈലുകൾ നമുക്ക് കേൾക്കാം. ഇപ്പൊ കീബോർഡാണ് നമുക്ക് പലയിടത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് കേട്ട് കേട്ടിരിക്കാം, പക്ഷെ ഹാർമോണിയത്തിന്റെ ഒന്നോ രണ്ടോ പേരുള്ളൂ സത്യം പറഞ്ഞാൽ. ഒരുപാട് പേരുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. അവരൊക്കെ പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും അവർ അത്ര ആക്റ്റീവ് അല്ല. അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്റ്റൈൽ കേട്ട് പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കേൾക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഹാർമോണിയം പഠിക്കുമ്പോണ്ടായൊരു ഫേസ് ചെയ്തൊരു ഇഷ്യൂസ് ഒക്കെയാണ്.
1: സർ, ഇപ്പൊ ഒരു ഹാർമോണിയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഒരു ബിഗിനറിന് സാറിന് എന്താ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്?
0: എനിക്ക് സത്യം പറഞ്ഞൊരു ഹാർമോണിയം എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാനില്ല, കാരണം ഇതൊരു ടോട്ടൽ ഇൻസ്ട്രുമെന്റ് ഞാൻ പറയാം. അതായത് ഏത് ഇൻസ്ട്രുമെന്റിലാണ്, ഏത് പാട്ടാണെങ്കിലും എന്താണേലും പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. കാരണം ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മളിപ്പോൾ എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്ക് ഫിംഗേഴ്സ് ഭയങ്കര സ്റ്റിഫായിരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, അതിൽ ചിട്ടയായിട്ടുള്ള എക്സസൈസുകൾ. പിന്നെ ഫസ്റ്റ് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഗൈഡൻസ് ഫസ്റ്റ് മേടിക്കുക. അതിപ്പോൾ ഹാർമോണിയാണെങ്കിലും ഏതാണെങ്കിലും, കാരണം ദ ബെസ്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില മാഷന്മാരെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ പാരൻസ് അല്ലെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും നമ്മൾ സ്വയം നമ്മൾ കൊണ്ടുപോയി ചേരുകയാണെങ്കിൽ പോലും നല്ല ഗുരുക്കന്മാരെടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ആളെടുത്ത് പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവും. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിക്കുക, അവിടെ പഠിപ്പിക്കുന്നത് ആരാ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പരമാവധി ചേരാണ്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മാരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറാണ് ക്ലാസ് വെച്ചാൽ ഒരു മണിക്കൂറിൽ 20-30 കുട്ടികൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കും. അതിൽ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിട്ടും ഓരോ കുട്ടിക്കും കിട്ടിയ ചിലപ്പോൾ 1-2 മിനിറ്റ് ആവും ക്ലാസ് കിട്ടുക. അതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചപ്പോൾ ഒരു 5 കൊല്ലം പഠിച്ച കുട്ടികളെടുത്ത് ഇപ്പോഴത്തെ ചോദിച്ചാലും അവർക്കൊരു പാട്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് കിട്ടുന്ന സമയം കുറവാണ്. പിന്നെ ഓരോ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ക്ലാസ്സേ ഉണ്ടാവാം. അപ്പോൾ ഒരു മാസത്തിൽ 4 ക്ലാസ്, ഈ 4 ക്ലാസ്സിൽ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ 10 മിനിറ്റ് വെച്ച് കുട്ടിയാലും 1 മണിക്കൂർ ആവില്ല, 40 മിനിറ്റേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് വെച്ചൊന്നും ഒരു കുട്ടിക്കും കിട്ടുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, എത്ര പേര് ഇപ്പോൾ എത്ര പേര് കീബോർഡ് പഠിക്കുന്നത്, ഹാർമോണിയം പഠിക്കുന്നത് പലരും പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പേരെടുക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ, അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ്റെ കുറവാണ്. അവർ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഒന്നുകൂടി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും. പിന്നെ ഈ ടൈം കാലയളവും കുറയ്ക്കാം. അതായത് 5 കൊല്ലം കൊണ്ട് ലേൺ ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നതുകൊണ്ടാണ് 5 കൊല്ലം ആവുന്നത്. ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ട് പഠിക്കാവുന്നതാവും 5 കൊല്ലത്തോട്ട് നീളുന്നത്, കാരണം ഈ സമയപരിമിതിയാണ് ഇഷ്യൂ. അപ്പോൾ പരമാവധി ഒരു ഗുരുക്കനോട് ഒരാളുടെ സിംഗിൾ ക്ലാസ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയാലും അത് തന്നെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 കൊല്ലം കൊടുക്കുന്ന ചിലപ്പോൾ പൈസ ആവുള്ളൂ 5 മാസത്തിന്. പക്ഷെ അത് വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. അത് ഉറപ്പായിട്ടും നമ്മുടെ പ്ലേയിങ്ങിലും എല്ലാത്തിലും പ്രതിധ്വനിക്കും. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് മീൻസ് എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ള അതിൽ എന്ത് പഠിച്ചു എന്നുള്ള ഇപ്പോൾ ഒരേ കാര്യം തന്നെ 10 തവണ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. അത് ഒരുപാട് പഠിക്കുന്നതിനൊക്കെ നല്ലത് ഉള്ള കാര്യം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് സത്യം.
1: സർ, ഇപ്പോൾ സാറിൻ്റെ കരിയറും പാഷനും എങ്ങനെ സർ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുവന്നത്?
0: ബേസിക്കലി ഞാൻ BBA ലോജിസ്റ്റിക്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ജോബിന് കയറാം. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ജോബ് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഒരു 2026 സത്യം പറഞ്ഞാൽ എല്ലാം ഉൾട്ടായി. അതായത് മീൻസ് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു സന്തോഷം ക്രിയേറ്റ് ആവണം. എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് എനിക്ക് എന്താ പറയുക സന്തോഷം കിട്ടുന്നത്. ആൻഡ് ഞാനിതിൽ എത്ര നേരം വർക്ക് ചെയ്യാനോ റെഡിയാണ്. ആൻഡ് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ജോബിന് ഇപ്പോൾ ഈവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും ഒരു ശമ്പളം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഏവൻ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ 21 വയസ്സിൽ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മ്യൂസിക് ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ. അത് ഞാൻ ആ സിൻസിയറായിട്ട് നിന്നുകൊണ്ട് തന്നെ, വെറുതെ നിന്നിട്ട് നമുക്ക് കാശിൻ്റെ ബിസിനസ് ആക്കാൻ പറ്റില്ല. കാരണം ബിസിനസ് ആക്കാം, പക്ഷെ അതിന് എത്ര കാലയളവ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സിൻസിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. ആൻഡ് നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും, എല്ലാം രസമുണ്ട്, ട്രാവലും ഉണ്ട്, എല്ലാം മ്യൂസിക്കിൽ നിന്ന് എല്ലാം കിട്ടും പറഞ്ഞാൽ. ട്രാവൽ കിട്ടും, പുതിയ ബന്ധങ്ങൾ കിട്ടും, പുതിയ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റവന്യൂ നന്നായിട്ട് ജനറേറ്റ് ചെയ്യാം. ഇവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ മ്യൂസിക് ഉറപ്പായിട്ടും കണക്ട് ആവാം. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലോജിസ്റ്റിക്സ് ഒഴിവാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ബി പ്ലാൻ ആയിട്ട് അപ്പോൾ അത് വയ്ക്കുക ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ അതാണ് ഇപ്പോൾ ബി പ്ലാൻ. ആൻഡ് എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിലോട്ട് മാറാം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ പ്രൊഫഷനും പാഷനും. അത് തന്നെയാണ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മീൻസ് എല്ലായിടത്തും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളത് പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് പിന്നീട് പ്രൊഫഷനായി മാറും. കാരണം

0: സർ, ഇപ്പൊ ഒരു വ്യക്തി പുതിയൊരു ഹാർമോണിയം വാങ്ങാണ്, ആൾക്ക് അതിനെ കുറിച്ച് അത്ര അറിവില്ല, അപ്പോ അതിൽ എന്തൊക്കെയാണ് വാങ്ങുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് സർ?
1: ബേസിക്കലി ഹാർമോണിയം സെലക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്ക് ഭയങ്കര ഇഷ്യൂ ഉള്ള കേസാണ് ഹാർമോണിയം സെലക്ഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കീബോർഡ്, ഇപ്പോൾ കീബോർഡിൻ്റെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ CTX 9000 എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണെന്ന് ചോദിച്ചോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല പുറത്തുനിന്നല്ല, എവിടെ നിന്ന് ഏത് മേടിച്ചാലും സെയിം തിങ് അതിലുണ്ടാവുക, അതിലൊരു വ്യത്യാസം വരാൻ പോകില്ല, സെയിം തിങ്. പക്ഷേ ഹാർമോണിയം ഒരേ ബ്രാൻഡിൻ്റെ ഒരേ പൈസയുടെ ഒരേ കളറുള്ള എല്ലാ സ്പെക്ക് സെയിം ആയിട്ടുള്ള ഒരേ ഹാർമോണിയം ചിലപ്പോൾ രണ്ട് ടോണ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഹാൻഡ്മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് പോലും ഇതിൻ്റെ ടോണിനെ ബാധിക്കും. ഇപ്പോൾ കമ്പനി, ഇപ്പോൾ പോളാൻകോൻ്റെ തന്നെ, പോളാൻകോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ഹാർമോണിയം, നല്ല അടിപൊളി ടോണ. ആൻഡ് ഇവിടെ പോളാൻകോൻ്റെ ഒരുപാട് ഹാർമോണിയസ് ഉണ്ട്, അതിലൊരു 100 ചിലപ്പോൾ അതിലൊരു 1 അതിലൊരു ജെനുവിൻ ആയിട്ടുള്ള പോളാൻകോ ഉണ്ടാവുക. ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട് ഹാർമോണിയത്തിൻ്റെ കേസിൽ, അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഹാർമോണിയം മേക്കേഴ്സ് ഉണ്ട്. ഹാർമോണിയം മേക്കേഴ്സ് ഇപ്പോൾ ഒരുപാട് ഹാർമോണിയം മേക്കേഴ്സ് ഞാൻ കണ്ടു, ഈവൻ ആർക്ക് ശ്രുതി ചേർക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇറങ്ങുന്ന ഹാർമോണിയത്തിന് ഭയങ്കര ട്യൂൺ ഔട്ട്. പിന്നെ ലോക്കൽ റീഡ്സ്, ഈ റീഡ്സ് ആണ് ഇതിൻ്റെ എത്ര റീഡ് എത്ര ക്വാളിറ്റി ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ടോണ്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർമോണിയത്തിന് സ്പെക്കുകളുണ്ട് ഒരുപാട്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ്, 4 റീഡ്. അതായത് നമ്മളിങ്ങനെ ഹാർമോണിയം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പല പല റീഡ്സ്, എത്ര റീഡ്സ് അതിലുണ്ട് എന്നനുസരിച്ചാണ് അതിൻ്റെ ടോണിൻ്റെ ഒക്കെ പ്രത്യേകത വരും. അപ്പോൾ മോണോ റീഡ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പ്രൈസ് റേഞ്ചും കൂടുതലാണ്. അപ്പോൾ മീൻസ് ഓരോ റീഡ് കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട സാധനമാണ് ഈ ഹാർമോണിയം. നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ടുപോയിട്ട് ടോണ് ചെക്ക് ചെയ്യിപ്പിച്ച്, പിന്നെ അതിൻ്റെ കീസ്, കാരണം വുഡൻ ആയതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. മീൻസ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റും, കീബോർഡിൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ശ്രുതി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, അതിന് സ്കെയിൽ ചേഞ്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഹാർമോണിയംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിവർ ഇങ്ങനെ പൊക്കി ലിവറൊക്കെ വയ്ക്കാം. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കണം. അതുപോലെ ബെല്ലോസിൻ്റെ ക്വാളിറ്റി, നമുക്കിങ്ങനെ ചില ഹാർമോണിയത്തിൽ ഒരുപാട് തവണ പ്രസ് ചെയ്താലേ നമുക്ക് ടോണ് ക്രിയേറ്റ് ആവുള്ളൂ. എൻ്റെ ഹാർമോണിയൊക്കെ അത്യാവശ്യം നല്ല ബെല്ലോസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 പ്രസ് ചെയ്ത് തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം വായിക്കാം. അങ്ങനെയൊക്കെ നോക്കി വേണം സത്യം പറഞ്ഞ് ഹാർമോണിയം മേടിക്കാൻ. എല്ലാം മീൻസ് അതിൻ്റെ മൈന്യൂട്ട് എല്ലാത്തിങ്ങും നോക്കണം, അല്ലെങ്കിൽ ഒരു പൈസ ഒരു ഫേസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഹാർമോണിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ.
0: സർ, സാറിനിപ്പോൾ ഫേവറേറ്റ് ഹാർമോണിയം ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ബേസിക്കലി ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഹാർമോണിയം മേടിക്കാറില്ല. എൻ്റെ പോളാൻകോൻ്റെ ഒരു ഹാർമോണിയം ഉണ്ട്, പിന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു ബ്രാൻഡാണ് മോണ്ടൽ ബ്രോസ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ എൻ്റെ ഹെമനാൻകോൻ്റെ ഒരു ഹാർമോണിയം എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാർമോണിയം കസ്റ്റമൈസ്ഡ് ഹാർമോണിയാണ്, അത് ഉണ്ടാക്കിച്ച ഹാർമോണിയാണ്. അത് വളരെ ലെജൻഡ് ആയിട്ടുള്ള ഉംബായി എന്ന് പറയുന്നൊരു സിംഗർ യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഹാർമോണിയം എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ഹാർമോണിയം നോക്കുമ്പോൾ വേണമെങ്കിൽ ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ടും പോകണ്ടെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാർമോണിയം ഉണ്ടാക്കുന്ന നല്ല മേക്കേഴ്സ് ഉണ്ട്. അവരുടെ ഗർഭവളാഞ്ചേരിയിൽ വാണി എന്ന് പറഞ്ഞൊരു അവരുടെ ഹാർമോണിയം ഉണ്ടാക്കുന്നത്, അവരുടെ ഹാർമോണിയസ് ഒക്കെ വളരെ അതിൽ സ്യൂട്ട് കേസ് മോഡൽ വരില്ല, നോർമൽ ഹാർമോണിയം. പക്ഷേ അവരുടെയൊക്കെ ഹാർമോണിയത്തിന് ടോൺ അസാധി ഹാർമോണിയം. ഇപ്പോൾ ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാവരും വാണി എന്നാണ് ഹാർമോണിയം എടുക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒട്ട് കുറേ ഉണ്ട്. സുർത്താൽ എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്, പിന്നെ ജമുന എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഹാർമോണിയം, കുഞ്ഞ് ഹാർമോണിയം, അതാണ് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് മേടിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ടെങ്കിൽ പോലും പിന്നെ നോക്കി നോക്കുക. അപ്പോൾ ഈ ഹാർമോണിയം എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും ലക്കിന് കിട്ടുന്ന വേറെ സംഭവമുണ്ട്. അതായത് പഴയ കാലത്തെ പഴയ ഉസ്താദ് ജിയോ ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന പഴയ ഹാർമോണിയം ഉണ്ടാവും. ആൻഡ് ഏറ്റവും റെയർ പീസാണ് ഈ ജർമ്മൻ റീഡ് എന്ന് പറയുന്നത്, വെരി കോസ്റ്റ്ലി, അതിപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ പഴയ ഹാർമോണിയങ്ങളിലാണ് ജർമ്മൻ റീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. അത് പോയിട്ട് കളക്ട് ചെയ്യാൻ അതിലുള്ള ഹാർമോണിയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ പഴയ ആളുകളുടെ ഉസ്താദ് ഉസ്താദുമാരുടെയൊക്കെ കയ്യിൽ അത് ഉണ്ടാവുക.

0: അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടുകയാണെങ്കിൽ നല്ല ലക്കായിരിക്കും. അങ്ങനത്തെ ഹാർമോണിയത്തിന് ടോൺ നമുക്ക് പുതിയത് മേടിച്ച പോലെ അതിൻ്റെ മൂല്യം കിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ റയർ പീസുകൾ കിട്ടാനൊക്കെ ബാക്കി. ഞാനിപ്പോൾ ഇപ്പോഴും റിസർച്ചിലാണ്. ഞാൻ എല്ലാ ഹാർമോണിയും, ഞാൻ ഒട്ടുമിക്ക എല്ലാ ഉസ്താജിമാരും വായിച്ച ഹാർമോണിയും വായിക്കും. ജർമ്മൻ റീഡ് എല്ലാ ഹാർമോണിയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ ഹാർമോണിയം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എത്തും ഉറപ്പായിട്ട്.
1: സർ, ഇപ്പോൾ ലൈവ് കോൺസെർട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാറില്ലേ, ആ സമയത്ത് സാറിന് അത് എങ്ങനെ അത് കറക്റ്റായി ഫീൽ ചെയ്യുക?
0: സത്യം പറഞ്ഞ ലൈഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊരു ആർത്തിയാണ്. സത്യം പറഞ്ഞ ഒരു കാരണം ഓരോ പ്രോഗ്രാമും നമുക്ക് വേറെ നിന്നും കിട്ടാത്തത് ഒരു പ്ലഷർ. മീൻസ് ഞാൻ പറഞ്ഞില്ല പണ്ട് ഞാൻ എല്ലാവരും പോയി പറയാം, നമുക്ക് പല ഡ്രഗ്സ് നിന്ന് കിട്ടുന്ന ഒരു സുഖത്തിനേക്കാളും നിങ്ങൾ സത്യം പറഞ്ഞത് അനുഭവിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ ഇതൊരു ഇത് വല്ലാത്തൊരു ഡ്രഗാണ് സത്യം പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേജ് ഷോയിൽ നമ്മൾ ചില സമയത്ത് ചിലർ നമ്മൾ പറയില്ല, ചിലർ അവരെന്ത് ഓവർ ആക്ഷൻ എന്താണ് അവൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞത് അവർ മതിമറന്ന് ചെയ്തു പോകുന്നതാ. മീൻസ് വേണം വെച്ച ഒരു ആക്ഷൻ ഇടുന്നില്ല, അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചിലർ വായിച്ചതിൽ മതിമറന്നു പോകും. നമ്മളിതിലൊരു ഒരു കഴിയുമ്പോൾ നമ്മളൊരു ഇത് നമുക്ക് പിടുത്തം വിടും, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവും. ആണ് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ വേറൊരു റൂട്ടിലോട്ട് സഞ്ചരിപ്പിക്കും. അപ്പം ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീലാണ് എൻ്റെ ആ പ്രോഗ്രാം. ഇപ്പം ഈവൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തരം കോൺഫിഡൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാം നന്നായി വായിച്ച് ഈവൻ നമ്മൾ കൊള്ളാമെന്ന് വിചാരിച്ച പ്രോഗ്രാം വരെ നമ്മൾ നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ട് അത് നന്നാക്കി തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ കൈയടി വീഴുമ്പോഴും, മീൻസ് ഇപ്പോൾ ഓരോ നമ്മളൊരു പാട്ട് വായിക്കുമ്പോൾ അതിന് ജസ്റ്റ് കൈയടി വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പാട്ട് വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ, ഇതൊക്കെ നമുക്ക് തരുന്നൊരു കിക്കുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതാണൊരു ട്രൂ മ്യൂസീഷ്യന് നമുക്ക് കിട്ടുന്നൊരു വലിയ റിവാർഡ്. ആൻഡ് അതിന് ശേഷം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ യെസ് ആവശ്യമാണ്. എന്നാൽ പോലും അതുപോലെ തന്നെ നമ്മൾ വലിയ സ്റ്റേജ് ഷോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്, നമ്മൾ വലിയ സ്റ്റേജ് ഷോ കഴിയുമ്പോൾ ആ ലൈറ്റ്, അത് നമ്മുടെ ലൈറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന, നമ്മളെ ഒരുപാട് കണ്ണുകൾ നമ്മൾ നോക്കി നമ്മൾ നോക്കിയിരിക്കണം. നമ്മുടെ എന്താണ് കയ്യിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടി വെയിറ്റിത്തിരിക്കുക. ആൻഡ് അവരുടെ കണ്ണിലുള്ള ആ പ്രതീക്ഷ, ആൻഡ് അത് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്നതിൽ ഉപരി കൊടുക്കുമ്പോൾ അവരുടെ തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞൊരു ട്രൂ മ്യൂസീഷ്യന് കിട്ടുന്ന ഏറ്റവും ഏറ്റവും ഏറ്റവും കിട്ടുന്നൊരു സന്തോഷം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസീഷ്യൻസ് എല്ലാവരും സത്യം പറഞ്ഞ പെർഫോം ചെയ്യുന്നത്.
1: സർ, സാറിന് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്?
0: എല്ലാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ മീൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇപ്പോൾ ഫിലിമിൽ പാടുന്ന ആർട്ടിസ്റ്റ്, പ്ലേ ബാക്ക് സിംഗേഴ്സിന് വായിച്ചു, മൂവിയിൽ വായിച്ചു. ഇപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാ പ്രോഗ്രാംസും സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ ചെറുതാണോ വലുതാണെന്നില്ല, എല്ലാം എന്നെ സംബന്ധിച്ചുള്ള സ്പെഷ്യലാണ്. എന്നാലിപ്പോൾ ഞാൻ ഒരുപാട് ബാൻഡുകൾക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സിത്താനി പറയുന്നൊരു ഭജൻ ബാൻഡ് അത് ഞാനെ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നന്ദഗോവിന്ദ് പറഞ്ഞ ഭജൻ ബാൻഡ് ഞാൻ വായിച്ച സമയത്തും അത് അന്നത്തെ ഓഡിയൻസൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞാൻ ഖവാലി ഷോസ് ചെയ്യാറുണ്ട്. ആ സമയത്തും ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ മെമ്മറബിൾ ആവുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹരി ശിവരാമകൃഷ്ണനെ ഞാൻ വായിച്ച സമയത്ത്, ശരത് സാറൊക്കെ വായിച്ച സമയത്ത്, ഹരിശങ്കർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലെജൻസിനേക്ക് വായിക്കും. ഏറ്റവും മറക്കാൻ പറ്റാത്ത വേദി എം ജി ശ്രീകുമാർ സാറിന് വായിച്ചപ്പോഴാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് പടകാളി വായിച്ചൊരു വേദി നമ്മുടെ ടോപ്പ് സിംഗറിൽ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു വലിയ വലിയ വലിയ എന്താ പറയുക അച്ചീവ്മെൻ്റ് കിട്ടിയ പോലെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പെർഫോം ചെയ്യുമ്പോൾ അച്ഛനൊരു സിംഗറാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അച്ഛൻ വീണ്ടും മ്യൂസിക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. ആള് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോയിരുന്നു വീണ്ടും. അപ്പോൾ അതൊക്കെ ആ വേദി എന്നൊക്കെ പറയുന്നത് ഒരു നമുക്കെന്താ പറയുക ലൈഫിൽ മറക്കാൻ പറ്റാത്ത, പൈസേനേക്കാളും മൂല്യക്കുന്ന ഒരു വേദികളാണ്. എല്ലാം സ്പെഷ്യലാണ്.
1: സാർ പറഞ്ഞിട്ടില്ലേ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ സിനിമയിലായിരിക്കും സാർ വായിച്ചിട്ടുണ്ട്?
0: ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത് വാഴ ടൂവിലാണ്. അതിൽ ഞാൻ തുക്കി എന്ന് പറഞ്ഞ പാട്ടിന് ഞാനാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിയം ഞാൻ വായിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മുടെ മധുബഗരു എന്ന് പറഞ്ഞ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ മധുബഗരുവിൽ ഞാനാണ് പാട്ടിൽ ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത്. അതുപോലെ തന്നെ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം എനിക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഒക്കെ ചിലവഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആടുജീവിതത്തിലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്ത് അഭിനയിച്ച പുള്ളിയുടെ ഒരു സിനിമയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ടിനി ടോമിൻ്റെ കുറച്ച് മൂവീസിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ മൂവീസിൽ വായിച്ചിട്ടുണ്ട് കുറേയൊന്നും. ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഇറാനിൽ ചെയ്തൊരു മൂവിക്ക് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പേര് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങും, വഴി ഇറങ്ങും.
1: സാർ, ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെയാണ് സാറിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത്?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് വളരെ വളരെ ചേഞ്ച് ആയിരിക്കും. കാരണം ഞാനൊരു വളരെ നോർമലായിട്ട് ചിലപ്പോൾ പോകുന്നൊരു ലൈഫോ അല്ലെങ്കിൽ മറ്റ് പല എന്താ പറയുക അലമ്പുകളിലോട്ടും പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ, സത്യസന്ധമായിട്ട് പറയാം. കാരണം ഞാൻ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക, എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റേതായുള്ള തീരുമാനങ്ങളിൽ വേറെ ആരും മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ സജഷൻസ് കേൾക്കാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വഴി പല രീതിക്കും എനിക്ക് വഴിതെറ്റി പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ തന്നെ എനിക്ക് ഒരുക്കായിരുന്നു. കാരണം പക്ഷെ ഞാൻ മ്യൂസിക്കിലോട്ട് വന്നതുകൊണ്ട് മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞു മ്യൂസിക് മേഖലയും ഒട്ടും മോശമല്ല. പക്ഷെ മ്യൂസിക്

0: പറയുന്ന ഒരു സാധനം ടോപ്പ് നോച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവാൻ, കാരണം എനിക്ക് മറ്റേന്ന് കിട്ടേണ്ട കിക്ക് എനിക്ക് ഇതൊന്ന് കിട്ടി, മ്യൂസിക് നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിലോട്ടും ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഈവൻ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ലൈഫ് ഇതാണ്. പിന്നെ മ്യൂസിക്കിനെ സംബന്ധിച്ച് ഐ ടി മേഖല പോലെയാണ്, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം, കാരണം ഇതിലൊരു എൻഡില്ല. ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഡില്ല. ഞാൻ ഹാർമോണിസ്റ്റ് ആണെങ്കിലും ഇതിനൊരു എൻഡില്ല, നമുക്കിത് പഠിച്ചുകൊണ്ട് ഇരുന്നാലാണ് നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇപ്പം ഇന്നും ഇപ്പം ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ നാളെ എന്ത് വായിക്കും, നാളെ എന്ത് പെർഫോം ചെയ്യും, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവുള്ളൊരു ടൈം എൻ്റെ കയ്യിലില്ല. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു തന്നു എന്നാണ് സത്യം പറയുന്നത് പറയാനുള്ളത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, കാരണം എനിക്കിതിൽ നിന്ന് ഞാൻ അതിൽ സിൻസിയറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അനുസരിച്ചുള്ള റവന്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കി പോകാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മ്യൂസിക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് മ്യൂസിക് കൂടുണ്ടാവും, വേറെ ഒന്നും ചതിച്ചില്ലെങ്കിലും മ്യൂസിക് ഉറപ്പായിട്ട് കൂടുണ്ടാവും. നമ്മൾ തന്നെ ലയിച്ച് ചേർന്നൊരു സാധനമാണ്. ദാറ്റ്സ്
1: ഇറ്റ്. സാറിൻ്റെ ഫ്യൂച്ചർ ഗോൾ എന്താ സാർ?
0: സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കുറച്ച് ഫിലിംസിലൊക്കെ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പോസിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്, മ്യൂസിക് കമ്പോസറുടെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്ക്സ് ഇറങ്ങണം ഇനി എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പാട്ടുകളിലും ഹാർമോണിയം ഇനി തിരിച്ച് വരുത്തണമെന്നുണ്ട്. എൻ്റെ ഹാർമോണിയം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയുന്നൊരു കാലഘട്ടത്തിലോട്ട് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയും ജനകീയം ഹാർമോണിയത്തിനാക്കണം. അതുപോലെ തന്നെ പറഞ്ഞില്ല എൻ്റെ ഞാനിപ്പോൾ എൻ്റെ ഒരു 10 ഒറിജിനൽസ് ഞാനിപ്പോൾ ഏകദേശം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഓർക്കസ്ട്രേഷൻ മേഖലയിലോട്ടും പ്രോഗ്രാമിംഗ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങണം. ഫിലിമിൽ കുറച്ച് പാട്ടുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡ്രീം.
1: സാർ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, അതായത് മ്യൂസിക്കിൽ വരുന്ന പിള്ളേർക്ക് സാറിന് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: മ്യൂസിക് മത്സരിക്കാനുള്ളതല്ല എന്നാണ് ഫസ്റ്റ് അഡ്വൈസ്. കാരണം എന്തുകൊണ്ട് മത്സരിച്ചാൽ തോറ്റു? കാരണം മറ്റൊരാളുടെ ഉയർച്ച, മ്യൂസിക്കിൽ ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ആണ്. ഈഗോ എന്ന് വരുന്നു വന്നതോടുകൂടി നമ്മുടെ മ്യൂസിക് ലൈഫ് നശിക്കൊന്നുമില്ല, കയ്യിൽ തന്നെ ഉണ്ടാവും, പക്ഷേ സ്ട്രെസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാൻഡ് കൊണ്ടുവന്നിട്ട് അപ്പുറത്ത് മറ്റൊരു ബാൻഡ് വരുന്നുണ്ട്, അപ്പുറത്തെ ബാൻഡ് നമ്മളെയൊക്കെ കയറിപ്പോയി, അയ്യോ നമുക്ക് അവരെ വെട്ടിക്കണം, അങ്ങനെ നമുക്ക് അവരെ വെട്ടിച്ച് അവരെക്കാൾ ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരെയൊക്കെ വെട്ടിക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഒരിക്കലും മ്യൂസിക് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ട്രെസ്സായിരിക്കും. സ്ട്രെസ് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമും സ്ട്രെസ് ഇല്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ആ മ്യൂസിക്കിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയും കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. മറ്റേത് നമുക്ക് അറ്റ്ലാസ്റ്റ് സ്ട്രെസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നാളെ ചിന്തിക്കുന്ന എന്താ, ഈ വരുവ് പരിപാടി കഴിഞ്ഞ് നമ്മൾ വിജയിച്ചു, അപ്പോൾ ചിന്തിക്കും അയ്യോ അടുത്തം വീണ്ടും കയറി വരും, അപ്പോൾ അതിനു മുന്നേ മോഡൽ. അങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് ഒരു ഓട്ടത്തിലായിരിക്കും. മ്യൂസിക് ഒരിക്കലും മത്സരിക്കാനുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ ലെജൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ താഴ്ന്നു നിന്ന് പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അണ്ടറിൽ നിർത്തി അങ്ങനെ വായിപ്പിക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇത് ചേഞ്ച് ആവണം. കാരണം മ്യൂസിക് പേടിപ്പിക്കാനുള്ളതല്ല. ഇപ്പം നല്ലൊരു സിംഗറാണ്, ലോകത്ത് വളരെ ലെജൻഡറി സിംഗറാണ്, പക്ഷെ അയാൾ സിംഗർ മാത്രമാണ്, ഒരിക്കലും നമ്മുടെ റൈറ്റ്സിലോട്ടോ നമ്മളൊക്കെ ഉപരി ഒന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലും ഒരു ഉപരിയും അല്ല കല. കല നമ്മുടെ സത്യം പറഞ്ഞപ്പോൾ ഏതാണ്. ഇപ്പം ഞാൻ വലിയ ഹാർമോണിസ്റ്റാണ്, ഒരിക്കലും എൻ്റെ താഴെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല ഏത് സാധാരണക്കാരൻ വന്നാലും എന്നാലും, കാരണം എനിക്ക് കല ഉണ്ടെന്നുള്ളു. അയാൾ മറ്റൊരു രീതിയിൽ അയാളും വലിയൊരാളായിരിക്കും. നമ്മുടെ വാല്യൂസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്, മീൻസ് ഞാൻ എന്തോ ആയി, കാരണം മ്യൂസിക്കിൽ ഞാൻ എന്തായി കഴിഞ്ഞാൽ ഒന്നുമല്ല. കാരണം ഇതിൽ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റൊരാളാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നുമല്ല എന്നുള്ളത് ഒന്ന്, രണ്ടാമത്തെ അഹങ്കാരിക്കാനൊന്നുമില്ല എന്നുള്ളത് മ്യൂസിക്കിൽ മൂന്നാണ്. കാരണം നമ്മളിപ്പോഴും സ്റ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി മാത്രമാണ്, ആരോ ചവച്ചതുപ്പേൻ്റെ ബാക്കിയാണ് ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കാരിക്കാനൊന്നുമില്ല രണ്ടാമത്തെ. മൂന്നാമത്തെ മത്സരിക്കരുത്, മത്സരിച്ചാൽ തോറ്റു പോകും, നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണ് സത്യം.
1: സാർ താങ്ക് യു സാർ, സാറിൻ്റെ വാല്യുബിൾ ടൈം തന്നതിനും. പിന്നെ ഹാർമോണിയം എന്താണ്, എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാ വായിക്കേണ്ടതെന്നും, പിന്നെ ഇപ്പോൾ ഇനി വരുന്ന മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ഒരു അഡ്വൈസ് തന്നതിന് താങ്ക് യു സാർ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം ആൻഡ് നല്ലൊരു ഇൻ്റർവ്യൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നല്ല രസമായിരുന്നു, കാരണം ഞാൻ ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയാണ് എന്നും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ പല ഇൻ്റർവ്യൂകളും ഞാൻ കാണാറുണ്ട്, അതൊരു പിൻസ് അതിൽ ഫൺ പാർട്ടാവും കൂടുതൽ, കാരണം ജനങ്ങളിലോട്ട് മൂല്യങ്ങൾ എത്തിക്കുന്നത് വളരെ കുറവാണെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു പല ഇൻ്റർവ്യൂസ് കാണുമ്പോൾ. ആൻഡ് നിങ്ങളുടെ അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഈ ഒരു ഇൻ്റർവ്യൂ കൂടിയതിൽ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സാർ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. സെന്റ് തെരേസാസ് കോളേജിലെ മ്യൂസിക് ക്ലബ് അംഗങ്ങളായ ഞങ്ങൾ ഏവർക്കും ഒരു ഓണപ്പാട്ട് സമർപ്പിക്കുന്നു. പാടുന്നവർ മേധ, കൃഷ്ണഭദ്ര, സാത്വിക, ലിസിൻ, വൃന്ദ, കൃഷ്ണപ്രിയ. തരംഗിണി പുറത്തിറക്കിയ ഉത്സവഗാനങ്ങൾ എന്ന ആൽബത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച്, ഹംസധ്വനി രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി, KJ യേശുദാസ് ആലപിച്ച് ഉത്രാടപ്പൂനിലാവ് എന്ന ഗാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത്.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.